ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:22. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 30, കൊല്ലവർഷം 1201, മിഥുനം 6, 2026 ജൂൺ 20 ശനിയാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
1: ഒരു സൽസ്വഭാവമുള്ള മനുഷ്യൻ നമ്മുടെ നാടിനും വീടിനും നല്ല മുതൽക്കൊട്ടായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നല്ല ശീലങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി സൽഗുണമുള്ള മനുഷ്യനായി മാറുന്നത്. സ്വഭാവശുദ്ധിയുള്ള വ്യക്തികൾക്കാണ് ഇന്നത്തെ കാലത്ത് ഏറെ ക്ഷാമം അനുഭവപ്പെടുന്നത്. പ്രധാനമായും വിദ്യാർത്ഥികളാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. സത്യം, നീതി, അച്ചടക്കം, ഔദാര്യം, സ്നേഹം എന്നിങ്ങനെ നിരവധിയായ മാനുഷിക മൂല്യങ്ങൾ ആദ്യം തളിരെടുക്കേണ്ടത് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ തന്നെയാണ്. അത്തരം സദ്ഗുണസമ്പന്നരായ വിദ്യാർത്ഥികളാണ് രാഷ്ട്രത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായി മാറുന്നത്. സംഘർഷഭരിതമായ സ്കൂൾ കലാലയ അന്തരീക്ഷം സമകാലിക സമൂഹത്തിൽ നാം ദിവസേന കാണുന്നു. വിദ്യാർത്ഥികളിൽ പകയുടെയും പ്രതികാരത്തിൻ്റെയും വിഷം നിറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അവർ തമ്മിൽ നടക്കുന്ന അതിമാരകമായ സംഘട്ടനങ്ങൾക്ക് ഉത്തരവാദികൾ ആരാണ്? അറിവ് പകർന്നു നൽകുന്ന പവിത്രമായ സരസ്വതി ക്ഷേത്രങ്ങളാവുന്ന കലാലയമുറ്റങ്ങളിൽ രക്തം വീഴുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നാം ഓരോരുത്തരും ആഴത്തിൽ ചിന്തിച്ച് പരിഹാരം കാണേണ്ട ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം രൂപപ്പെടുത്തുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ആവുന്നു എന്നതാണ് പരമമായ വസ്തുത. വിദ്യാലയവും വീടും നാടും ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അത്തരം ഇടങ്ങളിലെ നല്ല വ്യക്തികളാണ് ഈ രൂപപ്പെടുത്തലിന് നിദാനമായി മാറുന്നത്. വിദ്യാലയങ്ങളിൽ അധ്യാപകരും സഹപാഠികളും വീട്ടിൽ മാതാപിതാക്കളും സഹോദരങ്ങളും നാട്ടിൽ നല്ല സുഹൃത്തുക്കളും ആണ് ഇത്തരം സൽഗുണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത്. കുട്ടികളുടെ ഇളം മനസ്സുകളിൽ നിന്ന് നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോൾ അവർ കുട്ടികൾ അല്ലാതാവുന്നു. ഇത്തരം നഷ്ടപ്പെടലിന് പ്രധാനമായും കാരണമാവുന്നത് സമൂഹ മാധ്യമങ്ങളും തിന്മകളെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളും നന്മകളുടെ സന്ദേശം പകർന്നു നൽകാത്ത ടെലിവിഷൻ പരമ്പരകളും തന്നെയാണ്. ഇത്തരം ദൃശ്യമാധ്യമ കാഴ്ചകൾ അവരുടെ കളങ്കരഹിതമായ മനസ്സുകളെ തീർച്ചയായും മലീമസമാക്കുന്നുണ്ട്. ബാല്യം നഷ്ടമാവുന്ന കുട്ടികൾ മുതിർന്നവരെ പോലെ സംസാരിക്കുവാനും പെരുമാറുവാനും സമൂഹത്തിൽ തിന്മകളുടെ വിളനിലമാവാനും ശ്രമിക്കുന്നു. അത് സംഘർഷങ്ങളിലും കുട്ടികളുടെ ജീവൻ നഷ്ടമാവുന്ന ദുര്യോഗങ്ങളിലേക്കും എത്തിപ്പെടുന്നു. വളരെ ആരോഗ്യകരമായ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഓരോ വിദ്യാലയങ്ങളിലും സൃഷ്ടിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ കൂടി അനിവാര്യതയാണ്. ഓരോ വിദ്യാർത്ഥി

0: ും നല്ല മാതൃകയായി അധ്യാപകരും ഓരോ അധ്യാപകനും നല്ല ശിഷ്യരായി വിദ്യാർത്ഥികളും മാറേണ്ടതുണ്ട്. തിന്മകളിലും കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെടാതെ നന്മകളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ കുട്ടികളെ സഹായിക്കുന്ന അധ്യാപകരും അവരുടെ വാക്കുകളെ അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല വിദ്യാർത്ഥി സമൂഹവും നമ്മുടെ നാടിനും രാഷ്ട്രത്തിനും വിലമതിക്കാനാവാത്ത മുതൽക്കൂട്ടാണ്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ഘടനയ്ക്ക് മാത്രമേ നല്ല വ്യക്തികളെയും നല്ല സമൂഹത്തിനെയും സൃഷ്ടിക്കുവാൻ സാധിക്കൂ. സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ അവൻ്റെ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. പ്രത്യേകിച്ചും ആ വ്യക്തി സ്വായത്തമാക്കുന്ന പ്രായോഗിക വിദ്യാഭ്യാസത്തിന്, പ്രായോഗികമായ ജീവിതത്തിന് പ്രായോഗികമായ വിദ്യാഭ്യാസ ശൈലിയാണ് ഏറ്റവും ആവശ്യം. വിദ്യാലയങ്ങളിൽ ലഭിക്കുന്ന പ്രായോഗിക വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി തീരുന്നത്. ആ വ്യക്തിയുടെ സ്വഭാവഘടന രൂപപ്പെടുത്തുന്നതിലും അവൻ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടതെന്നും മറ്റുള്ളവരോട് അവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നും അവന് ലഭിച്ച പ്രായോഗിക വിദ്യാഭ്യാസം അവനെ പഠിപ്പിക്കുന്നു. ഈ പഠനവും വിജ്ഞാനവുമാണ് ഒരു വ്യക്തിയെ നാടിനും രാഷ്ട്രത്തിനും വീടിനും ഉപകാരപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുന്നത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.

FM പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേരാണ് പുനഃപരീക്ഷ എഴുതുന്നത്. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് നോക്കൌട്ടിൽ കടന്നു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മ എഴുതിയ കവിത മഴുവിന്റെ കഥ, ആലാപനം കെ എൻ മീര. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിമോൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം ആദ്യമായി. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജിക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാരക് ശ്രദ്ധ. ഏഴ് 45 നൂറ ഹൌസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന

ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡ്ഡിംഗ് മോൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം. 10:02 ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം.

11:2 യുവ ചോയ്സ്, 12:2 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:2 ഗാനോത്സവം.

0: 105.6 Real FM.
1: കാവ്യാഞ്ജലി.
2: ബാലാമണി അമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ചൊല്ലുന്നത് കെ എൻ മീര.

0: ബാലാമണി അമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ചൊല്ലിയത് കെ എൻ മീര.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്.

0: അങ്കമാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
10: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്.

0: സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്
4: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിലെ അധിഗാനം ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി ദേവരാജൻ ഈണം നൽകി ജാനകി പാടിയത്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
6: സ്മൃതി മധുരം
7: 103.6 റിയൽ എഫ്എം.
8: മുറപ്പെണ്ണ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ശാന്ത പി നായരും.

0: ആഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: വെനീസിയ ബാത്ത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: വെനീസിയ ബാത്ത്വേഴ്സ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
4: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
7: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: സ്മൃതി മധുരം
9: 103.6 റിയൽ എഫ്എം.
10: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിലിനി പട്ടുതൂവാല എന്ന ചിത്രത്തിനു വേണ്ടി കമുകരയും സുശീലയും പാടിയ ഗാനം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: കോർപ്പറേഷൻ ഓഫീസിൽ 11 മണിക്ക് 2027 കേരള ആദ്യ ഡിജിറ്റൽ സെൻസസ് ഉദ്ഘാടനം, മേയർ ഒ സദാശിവൻ. കാലിക്കറ്റ് ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോമിൽ 3 മണിക്ക് സൗജന്യ അസ്ഥിരോഗ ചികിത്സാ ക്യാമ്പ്.

0: ടൗൺ ഹാളിൽ ഹൈബീറ്റ്സ് മ്യൂസിക് ട്രൂപ്പ് നടത്തുന്ന സുവർണഗീതങ്ങൾ മെഗാ കരോക്കെ മേള 5 മണിക്ക്. പത്ത് മണിക്ക് പോലീസ് ക്ലബ്ബിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും NIT നോളജ് സിസ്റ്റംസും സംഘടിപ്പിക്കുന്ന യോഗാ ധ്യാന പരിശീലനം. ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് JP നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു.

0: ഷൂട്ട് ഔട്ട് ഷിഗല്ല ക്യാമ്പയിൻ്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതൻ്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിൻറ്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ 2 പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1 ൽ നിന്ന് 400 ൽ അധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലക ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവവൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശ്ശതമായ 1000 ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA

അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി, മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ NEET പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കും.
4: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
6: ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
8: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ.
4: ദേശീയ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 607 പോയിന്റ് കുറഞ്ഞ് 76,802 നിഫ്റ്റി 154 പോയിന്റ് കുറഞ്ഞ് 24,013 ഇന്നലെ വ്യാപാരം അവസാനിച്ചത്. വിപണിയിൽ സ്വർണം പവന് 1,06,960 രൂപ, വെള്ളി കിലോയ്ക്ക് 2,41,500 രൂപ.
2: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
8: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
10: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
9: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
10: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
11: ഒപ്റ്റിക് അവന്യൂ, പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
12: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
13: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

2025 പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിൽ ഹനാൻ ഷായും റയാനും ചേർന്ന് പാടിയ ശ്രദ്ധേയമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. വരികൾ സുഹൈൽ കോയ, സംഗീതം

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്.

0: സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
2: തുറസിന്റെ തുറമുഖങ്ങൾ.
1: സമർപ്പിക്കുന്നത്
3: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
3: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
4: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
3: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
5: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
6: ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യമായി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എഴുത്തായാലും അഭിനയമായാലും സംവിധാനമായാലും ഒക്കെ ആയാലും, പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചാൽ എപ്പോഴും എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ ഒരു വഴിയല്ല, എഴുത്തും വായനയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് ആക്ടിങ്ങിനെ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം ഈ വായനശാലകളിൽ ചേർന്നിട്ട് വാർഷിക ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ നാടകങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയും ആ നാടകത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ, 15 വയസ്സ് കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വായനശാലയുടെ, കസ്തൂർബ വായനശാലയുടെ വാർഷികാഘോഷത്തിന് ശിവരാത്രിയിൽ അമ്പലപ്പറമ്പിൽ വലിയ സ്റ്റേജ് കെട്ടിയിട്ട് അതിനകത്ത് ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് ചേട്ടന്മാരുടെ കൂടെ ഏറ്റവും ചെറുപ്പമുള്ള, ഏറ്റവും പയ്യൻ ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീ വേഷമാണെന്നുള്ളതാണ്. അന്ന് സി എൽ ജോസിൻ്റെ ജ്വാല എന്ന് പറയുന്ന ഒരു നാടകം എടുത്തിട്ട് അതിനകത്ത് സുമ എന്ന് പറയുന്നൊരു കഥാപാത്രം ചെയ്യാനായിട്ട് അവരെന്നെ തീരുമാനിക്കുകയും ഞാനൊരു സ്ത്രീ വേഷം കെട്ടിയിട്ട് സ്ത്രീയായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ചെയ്യുന്നത് 28-30 വയസ്സുള്ള ചേട്ടന്മാർ, അവർ നാടകത്തിൻ്റെ എല്ലാ കാര്യം ചെയ്യുമ്പോൾ അവർക്കൊരു പെൺകുട്ടിയെ അഭിനയിക്കാൻ പാകത്തിനുണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഹൈറ്റുണ്ട്. അന്നും കൂട്ടത്തിൽ പൊക്കം കൂടിയ ഒരു ആളെന്ന് പറയും ഏറ്റവും മെലിഞ്ഞ കക്ഷിയാണെന്ന്, എൻ്റെ ഒരു മുഖത്തിനകത്ത് കൃത്യമായിട്ടൊരു സ്ത്രീയാക്കി മാറ്റാൻ എളുപ്പമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തിട്ട് എന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നത് ഒരു സ്ത്രീ വേഷമാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് ഡയലോഗ് പഠിക്കുന്നു, വൈകുന്നേരങ്ങളിൽ ചെന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷവും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇവരെല്ലാം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ളൊരു റിഹേഴ്സൽ ക്യാമ്പുകളുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ പറയും നമുക്ക് നമ്മൾ ചെയ്യേണ്ട വേഷം എന്ന് പറയുന്നത് ഡയലോഗുകൾ പഠിച്ച് മാത്രം പോയാൽ പോരാ എന്ന തരത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പം ആ വഴി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു വഴിയിൽ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, അതുവരെ നമ്മളൊരു ആൺകുട്ടി എന്ന് പറയുന്ന ഒരു ലൈനിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ആളുകളോട് സംസാരിക്കുന്നത് പറഞ്ഞാൽ, ഞാനിത് പറഞ്ഞത് 70-കളുടെ ഒരു കാലത്തുള്ള ഒരു കാര്യമാണ്. അപ്പം അന്ന് ഈ 70-കളുടെ പകുതിയിൽ അപ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ നിർത്തിക്കുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ പോലും അറിയാതെ എന്നെ അവർ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും അല്ലാതെ നമ്മൾ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിധി വരെ നമ്മളുടെ ഒരു ജീവിതത്തിൽ സ്ത്രീകളെ ഒബ്സർവ് ചെയ്യാൻ, അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ചീത്തവിളിയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ഈ പെണ്ണുങ്ങളിങ്ങനെ ഈ ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്ത് പോകുന്നത് എന്തിനാണെന്ന് നോക്കുന്നത്, അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചർമാർ, ചിലപ്പോൾ ടീച്ചർമാരെയൊക്കെ, കാരണം വെച്ചാൽ കഥയിലെ കഥാപാത്രം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 22-24 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം നമ്മൾ 15 വയസ്സുള്ള ഞാൻ ഈ പെണ്ണുങ്ങളിങ്ങനെ വളരെ ഇതായിട്ടിങ്ങനെ ഒരുതരം സ്റ്റെയറിങ് സ്വഭാവത്തിൽ നോക്കുമ്പോൾ അവരെന്തിനാണ് വെച്ചാൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രദ്ധകളായിരുന്നു. പക്ഷേ ആ സാധനം കേൾക്കുമ്പോൾ അന്നത്തെ കാലത്ത് അവർ നമ്മളോട് ചീത്ത വിളിക്കുക ചെയ്തിട്ടുള്ളത് നീ എന്തിനാണ്. അപ്പോൾ എന്നെ ഒരു പരിധിവരെ ഇവരുടെ കൂടെ പോകുമ്പോൾ പോലും ഞാൻ ഈ വഴിയിൽ നിന്നുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞ ഇന്നത്തെ കാലത്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു വളരെ കൃത്യമായിട്ടും അതൊരു കുറ്റകരമായ കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അതെനിക്കൊരു ആവശ്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തലവേദന ഉണ്ടായിരുന്നല്ലോ, ആ തലവേദന ഞാൻ കൃത്യമായിട്ട് അന്ന് പല ടീച്ചർമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ചേച്ചിമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇതെല്ലാം കേട്ടുപോയിട്ടും ഇത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരൊരു പരിധി വരെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീ ബിഹേവിയർ

0: എന്നതുപോലെ തന്നെ ചെയ്തു എന്നുള്ളത്. അപ്പം നമുക്കത് അതിനൊരു ഗുണമുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വലിയ തോതിലുള്ള ഒരു ഗുണമുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്ത് പോവുകയാണ്. ഇന്നും നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴോ ഒക്കെ നമ്മളത് കൃത്യമായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നല്ല. ഞാൻ അന്ന് നാടകത്തിൽ ചെയ്ത സാധനം തന്നെ ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിലേക്ക് വന്നപ്പോഴും ചെയ്തത്, കാരണം ജൂഡട്ടി പേരി ഡയറക്റ്റ് ചെയ്ത് പി എഫ് മാത്യു സ്ക്രിപ്റ്റ് ചെയ്ത ശരറാന്തരം എന്ന സീരിയലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു വേഷം, കാര്യം ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ ആകാനല്ല, മാത്യൂസിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതിനകത്തൊരു വേഷം അഭിനയിക്കുന്നത്. അപ്പം ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാളെന്നേക്കാൾ കൂടെ ഞാൻ അതിനകത്ത് അവിടെ നിന്നുകൊണ്ട് ഈ ഡയറക്ഷൻ സൈഡ് കൂടി പഠിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അതിൻ്റെ സാധ്യതയിലേക്ക് ചെന്നപ്പോഴാണ് അതൊരു വളരെ ഹ്യൂമറസായ ഒരു ക്യാരക്ടറാണ്. അതിനകത്തും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ടയൽവക്കത്തെ വീട്ടിലെയും റോഡുകളിലെയും പെൺകുട്ടികളെ നോക്കി നടക്കുന്ന ഒരു പൂവാലൻ ക്യാരക്ടറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സ്ത്രീകളോട് മുഴുവൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറി അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു അത്. ആ സിനിമയിൽ, ഐ മീൻ ആ ടെലിവിഷൻ സീരിയലിലെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ രണ്ടേ രണ്ട് സീനുകളിൽ മാത്രം വന്നിരുന്ന ഒരു കഥാപാത്രത്തെ അന്നത്തെ കാലത്ത് ഇത് സ്പോൺസർഷിപ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള പി ആർ ശ്യാമളയുടെ ആ നോവലിന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു പോകുന്നതിനകത്ത് ഏറ്റവും ഹ്യൂമറസ് ആയിട്ടൊരു റിലീഫ് ക്യാരക്ടർ ഇത് മാത്രമാണെന്ന് ഗോദ്രേജിൻ്റെ കമ്പനി അന്ന് സ്പോൺസർ ചെയ്യാൻ നിന്നപ്പോൾ ആ രണ്ട് സീൻ മാത്രം വന്ന കക്ഷിയെ പിന്നീട് ഒരു അഞ്ചാറ് എപ്പിസോഡുകളിലേക്ക് വളർത്തി കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം അന്ന് ഞാൻ രണ്ടാമത് ചെയ്തു വെച്ചിരുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു രാജീവഞ്ചലിനോടൊപ്പം ഈ തങ്കക്കൊലുസ് എന്നുള്ള തമിഴ് സിനിമ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ തമിഴ് സിനിമയിലേക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എൻ എൽ ബാലകൃഷ്ണന് വേണ്ടി വെച്ചിരുന്നൊരു വേഷമായിരുന്നു. അതൊരു മ്യൂസിയം ക്യൂറേറ്റർ ഒരു ക്യാരക്ടർ. അപ്പം പുള്ളി വരുന്നത് വരെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം പത്മനാഭപുരം പാലസ് 7-7 ദിവസത്തെ പെർമിഷൻ കിട്ടിയിട്ട് 7-ാമത്തെ ദിവസം ഈ 6-ാമത്തെ ദിവസം ഇയാൾ വരില്ല എന്ന് തീരുമാനിച്ച 7-ാമത്തെ ദിവസം രാജീവേട്ടൻ എന്നോട് പറയുന്നു മധു അഭിനയിക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്നത്തെ കാലത്ത് എനിക്ക് കുറേ കൂടെ താടിയും ധാരാളം മുടിയും ഉണ്ടായിരുന്നു, വലിയ ജുബ്ബയൊക്കെ ഇട്ട്, കാരണം പുള്ളിക്ക് വേണ്ടി എൻ എൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി തയ്പ്പിച്ചുറപ്പിച്ച ഒരു ജുബ്ബയൊക്കെ ഉണ്ടായിരുന്നു. അത് ക്യൂറേറ്റർ റോളാണ്. പക്ഷേ ആ ജുബ്ബയൊക്കെ വെട്ടിമാറ്റിയിട്ട് ഏറ്റവും അവിടെ കിട്ടിയ ഒരു വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇട്ടിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ സീരിയസ് ആയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഒരു സിനിമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ആക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി പോയിട്ട് തിരിച്ച് വളരെ സീരിയസ് ആയിട്ട് വീണ്ടും ചെയ്യേണ്ടി വരുന്നത് ആ തങ്കക്കൊലുസ് റിലീസ് ചെയ്തില്ല. പക്ഷേ പിന്നീട് രാജീവേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന സമയത്തും ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴും എന്നെ പിടിച്ച് അഭിനയിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതും ആ സിനിമയിൽ നിന്നും അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഞാൻ ഫസ്റ്റ് റീല് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പോർഷൻസ് മുഴുവൻ മാറ്റിവെക്കുന്നതിന്, കാരണം അത് ആവശ്യമില്ല എന്ന് ഈ റീൽ ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചെയ്ത വെച്ച ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ കാശ്മീരം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തുടർച്ച പോലെ ഒന്നൊന്നിൽ നിന്ന് മാറി, ഒരു സ്ത്രീ വേഷത്തിൽ നിന്ന് മാറി, ഒരു ഹ്യൂമറസ് ക്യാരക്ടർ മാറി, വളരെ സീരിയസ് ആയൊരു ക്യാരക്ടർ എന്ന് മാറി, അതൊന്നും അല്ലാത്തൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കാഴ്ചയിൽ ആദ്യം പോസിറ്റീവാണെന്ന് തോന്നിച്ച ഒരു ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറിൽ നിന്ന് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നെഗറ്റീവായൊരു ഷെയ്ഡിലേക്ക് മാറിപ്പോകുന്ന ഒരു പ്രോസസ്സിൽ പോകുന്ന ആക്ടിങ്ങിൻ്റെ ഒരു ഇതല്ല. പിന്നീട് ആ സിനിമ ചെയ്തതിൻ്റെ പുറത്ത് തന്നെയാണ് വാർദ്ധക്യപുരാണം പോലെയുള്ള സിനിമകളിൽ. അപ്പോൾ നമ്മൾ ഒന്ന് ഒരു ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്നിൻ്റെ ഒരു തുടർച്ച പോലെ ചെയ്തു പോകുന്നത് വേറൊരു തരത്തിലേക്കൊക്കെ മാറ്റി എഴുതപ്പെടുകയും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബിഹേവിയർ സ്ട്രക്ചറിനെ, അതിനകത്തുണ്ടാക്കുന്ന കാര്യങ്ങളെയെല്ലാം മാറ്റി എഴുതപ്പെടുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം ശരീരം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരമാണ് ഈ എഴുത്തുകാരന് മഷിയും പേനയും പോലെ തന്നെ ഒരു ടൂൾ തന്നെയാണ്. അയാളുടെ മനസ്സിനകത്തുള്ളാക്കുന്ന കാര്യങ്ങളൊരു ടൂൾ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആക്ടേഴ്സിനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഒരു പരിധിവരെ നമ്മൾ പറയും, നമ്മൾ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു തുടർച്ചയുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്നെ പഠിപ്പിച്ച ആ നാടക വേദിയിലെ ഗുരുക്കന്മാർ, നാടകത്തിന് ഒപ്പം നിന്നിട്ടുള്ള ആൾക്കാർ, രാജേന്ദ്രൻ ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാർ മുഴുവൻ ആദ്യമായിട്ട് നമ്മളെ മോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട ആളുകൾ, എനിക്ക് മുമ്പിലൂടെ നടന്നുപോയ ആ സ്ത്രീകൾ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ എന്നെ മോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ, അത് കഴിഞ്ഞപ്പോൾ, അത് ആ നാടകം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീ നന്നായി എന്ന് അന്ന് പറഞ്ഞ ആൾക്കാർ പിന്നീട് എത്രയോ കാലം ആ പേരിൽ എന്നെ വിളിച്ചിട്ടുള്ള, അതൊരു അപരനാമമായിട്ട് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ ഈ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ആ കാര്യത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുതന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആദ്യ വഴി എന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയുന്നതും.
1: നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
3: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
4: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
9: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
8: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.

കല്യാണ തേന്നില എന്ന ഗാനം 1990 പുറത്തിറങ്ങിയ മൗനം സമ്മതം എന്ന ചിത്രത്തിലേതാണ്. തമിഴ് സിനിമാ സംഗീതത്തിലെ അതുല്യ സൃഷ്ടികളിൽ ഒന്നാണ് കല്യാണ തേന്നില എന്ന ഈ ഗാനം. ഓരോ വരിയും ല എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പുലമൈപ്പിത്തന്റെ അപൂർവ ഗാനരചന, ഇളയരാജയുടെ അനുപമ സംഗീത സംവിധാനം, യേശുദാസും ചിത്രയും ചേർന്ന മായാജാല ആലാപനം, ഇവയൊക്കെ ചേർന്ന് ഈ ഗാനത്തെ കാലാതീതമായ ഒരു പ്രണയഗാനമാക്കി മാറ്റുന്നു.

0: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു.
1: ഒരു ലിറ്റർ വെളിച്ചെണ്ണയും.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ കുറഞ്ഞ എടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, ഉമ്മക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടു നന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
7: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
8: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
9: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
10: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
11: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: ഇനി കാഴ്ച ക്ലിയർ ആകും.
11: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
12: ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഇൻഡീഡ് എ പ്ലെഷർ ടു സ്പീക്ക് ടു യു. കൂട്ടുകാരെ, നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുമാത്രം സന്തോഷമാണെന്നോ. നേരം പുലർന്ന് രാവിലെയായി. ഉച്ചയും മധ്യാഹ്നവും വൈകുന്നേരവും കടന്ന് അസ്തമനവും കഴിഞ്ഞ് ഇരുൾ പരന്നുകഴിഞ്ഞു. രാത്രിയായി. ഇനിയിപ്പോ എങ്ങനെയായിരിക്കണം അഭിവാദനം? A day has dawned, followed by morning, noon, afternoon and evening, and finally dusk has fallen and it is night. How do I greet people when it is night or after dusk falls? Ravile good morning, uchcha thirinju good afternoon, vaigunneramayal good evening, poduvayi good day. Ee oru kramam anusarichal raatri good night ennu paranjal pore. In the morning it is good morning, afternoon is good afternoon, and evening is always good evening. If we follow this logic, isn't good night the perfect expression to greet people at night? Namukku ee rasakaramaya sambhashanam kelkam. Let us listen to this interesting and funny conversation. Vidyayum Jayayum attalathinu ottu koodan thirumanichittundu. Avar edaandu raatri 8 manikku kandumuttunu. Vidya and Jaya have agreed to meet for dinner. They meet at around 8 pm.
13: Good night, Jaya.
14: Hey, what is wrong, Vidya?

0: എന്താ പ്രശ്നം?
1: വൈ ഡു യു ആസ്ക്? വാട്ട് ഹാപ്പൻഡ്? എന്തിനാ ചോദിക്കുന്നത്? എന്താ സംഭവിച്ചത്?
0: വിദ്യ, ഡിന്നർ ഹാസ് നോട്ട് ബിഗൺ ആൻഡ് യു സെഡ് ബൈ. ഡിന്നർ തുടങ്ങിയിട്ട് പോലുമില്ല, എന്നിട്ടും നീ യാത്ര പറഞ്ഞു.
1: ഡിഡ് ഐ സേ സോ? ഞാൻ അങ്ങനെ പറഞ്ഞു.
0: യു സെഡ് ഗുഡ് നൈറ്റ് ആസ് സൂൺ ആസ് യു സോ മീ. എന്നെ കണ്ടപ്പോൾ തന്നെ ഗുഡ് നൈറ്റ് എന്നാണ് നീ പറഞ്ഞത്.
1: ബട്ട് ഇറ്റ് ഈസ് നൈറ്റ് നൗ, ഇസ്ന്റ് ഇറ്റ്? പക്ഷേ ഇപ്പോൾ രാത്രിയാണ് അല്ലേ?
0: യെസ് ഇറ്റ് ഈസ് നൈറ്റ്, ബട്ട് വെൻ യു മീറ്റ് സംവൺ ആഫ്റ്റർ 6 PM ഓർ ആഫ്റ്റർ നൈറ്റ് ഫോൾ, യു ഷുഡ് ഗ്രീറ്റ് സേയിങ് ഗുഡ് ഈവനിങ്. രാത്രി തന്നെയാണ്, എന്നാലും വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം, അതായത് ഇരുൾ വീണ് കഴിഞ്ഞിട്ടാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് ഈവനിങ് എന്നാണ് അഭിവാദ്യം ചെയ്യേണ്ടത്.
1: ദെൻ വെൻ ഷുഡ് ഐ സേ ഗുഡ് നൈറ്റ്? അപ്പോ ഗുഡ് നൈറ്റ് എന്ന് എപ്പോഴാണ് പറയേണ്ടത്?
0: വിദ്യ, ഗുഡ് നൈറ്റ് ഈസ് നോട്ട് എ ഗ്രീറ്റിംഗ് ഫ്രേസ്. ഇറ്റ് ഈസ് എ വിഷ് അട്ടേർഡ് അറ്റ് ദ ടൈം ഓഫ് പാർട്ടിങ് ഓർ ലീവിങ്. ഗുഡ് നൈറ്റ് ഒരു അഭിവാദ്യ വാചകമല്ല, പിരിയുമ്പോൾ, അതായത് വിട ചൊല്ലുമ്പോഴാണ് ഗുഡ് നൈറ്റ് ആശംസിക്കുക.
1: സോറി ഫോർ ദ മിസ്റ്റേക്ക് ജയ, ആൻഡ് താങ്ക് യു.
0: യു വെൽക്കം വിദ്യ.
1: ബൈ ജയ, ഗുഡ് നൈറ്റ്.
0: ഗുഡ് നൈറ്റ് വിദ്യ, ആൻഡ് ടേക്ക് കെയർ.
2: ഇപ്പോൾ വ്യക്തമല്ലേ, രാത്രിയായാലും ഗുഡ് ഈവനിങ് പറഞ്ഞാണ് അഭിവാദ്യം ചെയ്യുക. പിരിയാൻ നേരം ഗുഡ് നൈറ്റ് ആശംസിച്ച് വിട ചൊല്ലുന്നു. അറ്റ് നൈറ്റ് വി ഗ്രീറ്റ് വിത്ത് ഗുഡ് ഈവനിങ് ആൻഡ് ബിഡ് അഡ്യൂ വിത്ത് എ ഗുഡ് നൈറ്റ് വിഷ്. ഒരു സംശയം ബാക്കിയില്ലേ, രാത്രി ഉറങ്ങാൻ കിടക്കും മുൻപ് എന്തിനാണ് ഗുഡ് നൈറ്റ് വിഷ് ചെയ്യുന്നത്? നമ്മൾ എവിടേക്കും പോകുന്നില്ലല്ലോ. At night, why do we say good night before we go to bed? We are not going anywhere. ഉറങ്ങാൻ നേരം ഒരു ദിവസത്തോട് വിട പറയുകയാണ്. അന്നത്തെ പ്രവൃത്തികളോടും ഇടപെടലുകളോടും കണ്ടുമുട്ടിയവരോടും ചിന്തകളോടും എല്ലാം പുത്തൻ പ്രതീക്ഷയോടെ പുതിയൊരു പുലരിയിലേക്ക് കൺമിഴിക്കാൻ. ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് വി ആർ സെയിങ് ഗുഡ് ബൈ ടു ഓൾ ആർ ആക്ഷൻസ്, ഇന്ററാക്ഷൻസ്, തോട്ട്സ് and persons we met during the day gone by, so as to rise and shine to yet another promising morning.
3: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
4: Samarpichathu Vadagarayude kaazhcha ini clear aagum. Simon's Kannashupathri, Karimbanapalam, Vadagara, Chembra Road, Perambra, Wayanad Road, Kuttiyadi.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: വരണ്ട വായ അഥവാ സീറോസ്റ്റോമിയ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മാഹി ഡെന്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നിഖിൽ രാജ്.
8: പലരും അവരുടെ വായ വരളുന്നതിനെ കുറിച്ച് പരാതി പറയുന്നത് ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും. വായ വരളുക എന്നത് അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. വായിലെ ഉമിനീർ ഗ്രന്ഥികൾക്ക് വായ നനക്കാൻ ആവശ്യമായ ഉമിനീർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരണ്ട വായ അഥവാ സീറോസ്റ്റോമിയ എന്ന് പറയുന്നത്. വരണ്ട വായയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. പ്രായാധിക്യം, ഉമിനീർ ഗ്രന്ഥിയിലേക്കുള്ള നാഡീക്ഷതം, ചില രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ക്യാൻസറിൻ്റെ ചികിത്സ, പുകയിലയുടെയും മദ്യത്തിൻ്റെയും അമിതമായ ഉപയോഗം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, റേഡിയോതെറാപ്പി എന്നിവയും കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. വായിൽ വരൾച്ച അല്ലെങ്കിൽ വായ ഒട്ടിപ്പിടിക്കൽ, ചവയ്ക്കാനും വിഴുങ്ങാനുമുള്ള ബുദ്ധിമുട്ട്, വായനാറ്റം, തൊണ്ടവേദനയോട് കൂടിയ വരണ്ട തൊണ്ട, പരുക്കൻ ശബ്ദം, വരണ്ട നാക്ക്, നാക്കിലെ പൂപ്പൽ വളർച്ച, ഭക്ഷണ സാധനങ്ങളുടെ രുചിവ്യത്യാസം, കട്ടിയുള്ളതും മണമുള്ളതുമായ ഉമിനീർ, ഇവയൊക്കെ വരണ്ട വായയുടെ ലക്ഷണങ്ങളാണ്. രോഗനിർണയം പലപ്പോഴും ലക്ഷണങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. ഉമിനീരിൻ്റെ അളവ് പരിശോധിക്കുക, അതിലെ ധാതുക്കളുടെ അളവ് പരിശോധിക്കുക എന്നിവ കൂടാതെ സയലോഗ്രഫി എന്ന ഇമേജ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനവും മനസ്സിലാക്കാൻ സാധിക്കും. വരണ്ട വായ ഉള്ളതായി സംശയം തോന്നിയാൽ ആദ്യം ഒരു ഡെന്റിസ്റ്റിന്റെ സഹായം തേടുക എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ മരുന്നുകളുടെ ഉപയോഗം

0: ത്തെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ചിലപ്പോൾ രക്തം പരിശോധിച്ചും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെ കണ്ടെത്താൻ സഹായിക്കും. പരിഹാരമാർഗങ്ങൾ: ചൂടുള്ളതും ഉപ്പുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, കഫീൻ, പുകയില തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കുക, നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, ആൽക്കഹോൾ രഹിത മൗത്ത് വാഷ് ഉപയോഗിക്കുക, ദിവസവും 2 നേരം ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക, ഫ്ലോസിംഗ് ശീലമാക്കുക, സൈലറ്റോൾ അടങ്ങിയ ച്യൂയിംഗം ചവക്കുക എന്നിവ ഒരു പരിധിവരെ വരണ്ട വായയെ പ്രതിരോധിക്കാൻ സഹായിക്കും.
1: വരണ്ട വായ അഥവാ സീറോസ്റ്റോമിയ, ഇതേക്കുറിച്ച് ഇതുവരെ

0: ഡോക്ടർ നിഖിൽ രാജ്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
2: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
3: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
4: തലത്ത് മുഹമ്മദും ഷംഷദ് ബീഗവും പാടിയ പ്രശസ്ത ഹിന്ദി ഗാനത്തിന്റെ ഈണത്തിൽ എ എം രാജയും കവിയൂർ രേവമ്മയും പാടിയ ഗ്രാമഫോൺ ക്രിസ്തീയ ഭക്തിഗാനം. ഗാനരചന വി കെ മാളിയേക്കൽ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ സാമ്പത്തിക അധ്യായത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. പുതിയൊരു വികസന മാതൃകയ്ക്കാണ് ബജറ്റ് അടിത്തറയിട്ടിരിക്കുന്നത്. സർവ്വതല സ്പർശിയായ വികസനവും യുവതലമുറയ്ക്കുള്ള പുതിയ വാതിലുകളും തുറന്നിടുകയാണ് 2026 ഈ ഇടക്കാല ബജറ്റ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവതരിപ്പിച്ച സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം ത്തിന്റെ ചികിത്സാ സഹായമാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഒരു പുതിയ ദിശ സമ്പദ്വ്യവസ്ഥയ്ക്ക് വരുത്തുന്ന രീതിയിലാണ് ഈ ബജറ്റെന്ന് അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക കാര്യ വിദഗ്ധനായ Dr. Rajesh SP.
4: ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പുതുമ എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഗവൺമെന്റ് പോവുകയാണ്. ഇവിടെ ചിലവിൽ കുറവ് വരുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വരവിലും 20,000 കോടിയുടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഭൂപരിഷ്കരണം 2 എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ കൂടുതലായിട്ട് കൊണ്ടുവരുമ്പോൾ ഭൂമി ഏറ്റെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളില്ല. ചുവപ്പ് നാടയിലൊക്കെ പെട്ട് കുരുങ്ങിക്കിടക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഭൂപരിഷ്കരണം. പിന്നെ മിഷൻ സമുദ്ര എന്ന് പറഞ്ഞു വരുന്ന ഈ തുറമുഖങ്ങളുടെ വികസനവും തുറമുഖങ്ങളെയും കരമാർഗങ്ങളെയും ശരിയായി ഘടിപ്പിക്കുന്ന ഒരു വികസനം, അത് സിംഗപ്പൂരിലും നെതർലൻഡ്സിലും വളരെ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകളാണ്. മറ്റൊരു കാര്യം ഈ ബഡ്ജറ്റിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വയനാട് പോലെ സ്ഥലങ്ങളിൽ ട്രൈബലിന് മാത്രമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നു. അതിലൊക്കെ വലിയൊരു വിഷൻ ഉണ്ട് എന്ന് പറയാം. നടപ്പാക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു വിഷനായിട്ടുള്ള കാര്യമാണത്. കാരണം ഒരുപാട് പേറ്റന്റ് നമുക്ക് വേണ്ടെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം സ്ഥിതിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് വൻ പദ്ധതികളും മാറ്റിവെച്ച് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു രീതി അദ്ദേഹം ആലംബിച്ചില്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ദീർഘകാലത്തേക്കുള്ള നല്ല പ്ലാനുകളാണ്. ജെൻസികൾക്ക് വേണ്ട ഇന്നത്തെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ സ്വായത്തമാക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ദീർഘവീക്ഷണം കൈവന്നിട്ടുണ്ട്. പിന്നെ സർക്കാർ ജീവനക്കാർക്കൊക്കെ പരിഷ്കാരങ്ങൾക്കൊന്നും കൂടുതൽ ഊന്നൽ നൽകിയില്ല. സാമ്പത്തിക വ്യവസ്ഥ ഇത്രയും വളരെ മോശമാണ്. സർക്കാർ ജീവനക്കാർക്കൊക്കെ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണങ്ങളൊക്കെ നടത്തുന്ന ഒരു രീതിയാണ് ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ തന്നെ നമുക്ക് 74% അധികമാണെന്ന് ധവളപത്രം പറയുന്ന സ്ഥിതിക്ക് അതൊക്കെ വളരെ കരുതലോടെ നോക്കേണ്ടതാണ്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് മെഡിസെപ്പിൽ വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിനെ പറ്റിയ ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും മെഡിസെപ്പിൽ ഇപ്പോഴും ക്ലെയിം കിട്ടാതെ നിരവധി പേര് വിഷമിച്ച് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു മാറ്റം വരുത്തണം. മെഡിസെപ്പിൽ സമഗ്രമായ ഒരു മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാർ ജീവനക്കാർക്ക് ഒരു ആശ്വാസം പോരുന്നതാണ്.
3: കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വലിയ മാറ്റങ്ങൾക്കാണ് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ വഴി തുറക്കുന്നത് എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റായ റൗഷൻ KP.
5: ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതിലൂടെ ഒരുപാട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വലിയൊരു കാര്യമാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഈ നോളജ് വാലി എന്ന ഒരു ആശയം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരുപാട് പുറത്തുള്ള രാജ്യങ്ങൾ ഇത് ഭംഗിയായിട്ട് നടപ്പാക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതായത് പുറത്തുള്ള വലിയ യൂണിവേഴ്സിറ്റികളും കോളേജുകളെയും കേരളത്തിലോട്ട് ആകർഷിക്കുകയും കേരളത്തിൽ ഓൾറെഡി ഉള്ള നല്ല സ്ഥാപനങ്ങളുമായിട്ട് അവർ കൈകോർത്ത് ഒരു ഗ്ലോബൽ സ്കൂൾ ഹൗസ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോഡൽ ഒരു വലിയ

0: എം രാജയും കവിയൂർ രേവമ്മയും പാടിയ ഗ്രാമഫോൺ ക്രിസ്തീയ ഭക്തിഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന വി കെ മാളിയേക്കൽ.
1: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: വലിയൊരു സ്റ്റെപ്പാണ്. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അതിനുള്ള ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഓൾറെഡി ഉണ്ട്. നല്ലൊരു സാക്ഷരതയും ഇംഗ്ലീഷിലുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രാവീണ്യതയും ഒരു ആരോഗ്യപരമായിട്ടാണെങ്കിലും ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മെച്ചപ്പെട്ട പുരോഗതികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഗുണകരമാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത് കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നത് മാക്സിമം തടയുകയും കേരളത്തിൽ തന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള കുട്ടികളെ കേരളത്തിലോട്ട് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു മോഡൽ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു ടൂറിസം മേഖലയും കൂടി അതിനോടുകൂടി നമ്മൾക്ക് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിനൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആയാലും കേരളത്തിൻ്റെ പുറത്തുള്ള കുട്ടികളും ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികളും കേരളത്തിലൊരു ഒരു സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റി ഒരുപാട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻഡസ്ട്രി മേഖലയിൽ നോക്കുമ്പോൾ നമ്മൾ 10,000 പുതിയ MSME തുടങ്ങുക എന്നുള്ളൊരു പദ്ധതിയായിട്ടാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് കൂടി നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സർക്കാർ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ തന്നെ നല്ലൊരു ജോലി സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും പുതിയ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും അതിലൂടെ നല്ലൊരു വരുമാനം ആൾക്കാർക്കാണെങ്കിലും ഗവൺമെൻറ്റിനാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനൊരു ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കുകയും ഇൻഡസ്ട്രി വൈസ് ഒരുപാട് മുന്നോട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനുള്ള കാര്യങ്ങളും ഇതിലൂടെ പറയാതെ അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ആദ്യമായിട്ട് നമുക്കൊരു AI മന്ത്രാലയം കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡിസ്കഷനും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെയും ശക്തമായിട്ടുള്ളൊരു പ്രതീക്ഷ.
1: യുവാക്കൾക്കും പുതിയ തലമുറയ്ക്കും വൻ പ്രാധാന്യമാണ് ഈ ബജറ്റ് നൽകുന്നത്. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല MSc എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒന്നാം വർഷ വിദ്യാർത്ഥിനി അമാന റഹ്മ.
2: ദുരന്ത നിവാരണം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി റിസ്ക് അനലിറ്റിക്സ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കോർഡിനേഷൻ തുടങ്ങിയ മേഖലകൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തത്തിന്റെ പ്രതിരോധത്തിലും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ കേരളം മാതൃകയായി മാറുവാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഡിസൈൻ ആർക്കിടെക്ചർ മേഖലയെ മുൻനിർത്തിക്കൊണ്ട് കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നിലവിൽ സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള എഞ്ചിനീയർമാർക്ക് റീ ഓറിയന്റേഷൻ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ വളരെ മികച്ച കേരള മോഡൽ പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭക്ഷ്യ വ്യവസായത്തെ മുൻനിർത്തി പ്രാവർത്തികമാക്കുമെന്നും റെമിറ്റൻസ് എക്കണോമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്കണോമി എന്ന നിലയിലേക്ക് കേരളത്തിനെ മാറ്റുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരണം, ജെൻസി ന്യൂജൻ ടെക്നോളജി മേഖലയിൽ റോബോട്ടിക്സ്, ഡാറ്റ, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ സൈബർ സുരക്ഷയും സ്വകാര്യതയും മുൻനിർത്തിക്കൊണ്ട് പ്രയോജനപ്പെടുത്താൻ സ്കീം കൊണ്ടുവരുമെന്നും കൊച്ചിയിൽ JC ഡാനിയൽ ഫിലിം സിറ്റി, സ്ത്രീകൾക്ക് വേണ്ടി ഷീ സ്കൂട്ടറുകൾ, ഇന്ദിരാഗാന്ധിയിൽ പറഞ്ഞതുപോലെ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര തുടങ്ങി കേരളത്തിന്റെ സമഗ്ര മേഖലയെയും മുഖ്യമന്ത്രി ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനിടെ മലപ്പുറത്ത് രാജ്യാന്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം പണിയുമെന്ന പ്രഖ്യാപനം മലയാളികളെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ജനപ്രിയമായ പ്രഖ്യാപനങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നു സ്പോർട്സ് ലേഖകനായ കമാൽ വരദൂർ.
3: വേൾഡ് കപ്പ് ഏറ്റവും സന്തോഷത്തോടു കൂടി കാണുന്നവരാണ് മലബാർകാർ. വലിയ സ്ക്രീൻ പ്രദർശനം നടക്കുന്നുണ്ട്, എല്ലായിടത്തും അതിന്റെ ആവേശങ്ങൾ നമുക്കറിയാം. പക്ഷേ നമ്മൾ വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു നിരാശ പലപ്പോഴായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാറുള്ളത് ഇന്ത്യ കളിക്കാറില്ല എന്നുള്ളതാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യ ഇതുവരെ കളിച്ചിട്ടില്ല. അതിനൊരു കാരണം, അടിസ്ഥാന കാരണം തേടുമ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളുടെ കുറവാണ്. സ്റ്റേഡിയങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഒരു ഉന്നത നിലവാരം, രാജ്യാന്തര നിലവാരം അല്ലെങ്കിൽ ഒരു ദേശീയാന്തര മീൻസ് രാജ്യാന്തര മത്സരങ്ങൾക്കൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ വേദികളില്ല. അപ്പോൾ അത്തരം വേദികൾ വരുമ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് നല്ല കളികൾ നമുക്ക് ലൈവായിട്ട് അപ്പോൾ മലബാറിലെ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും അത് നേരിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് കളിച്ച് വളരാനുള്ള വലിയ വേദിയായിട്ടത് മാറും. അതായത് അവർക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റി, ഇപ്പം നമ്മളിപ്പം അമേരിക്കയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയൊക്കെ കായികമായിട്ടുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഒളിമ്പിക്സ് ഒക്കെ വരുമ്പോഴൊക്കെ ഇവരൊക്കെ അമേരിക്ക ആണെങ്കിൽ ചൈന ആണെങ്കിലും ഒക്കെ വളരെ ഉന്നത നിലവാരത്തിൽ കൂടുതൽ മെഡലുകളൊക്കെ സ്വന്തമാക്കുന്നത്. അപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കായികമായിട്ട്, പക്ഷേ അത്യാധുനിക

0: സാങ്കേതിക സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കാണാം, അത് പരിചയപ്പെടാം, അതിലൂടെ വളരാം, ധാരാളം മത്സരങ്ങൾ വരും, അങ്ങനെ വളരെ പോസിറ്റിവിറ്റി ധാരാളമുണ്ട്. എന്തായാലും ഏറ്റവും നല്ല പ്രഖ്യാപനമാണ്, അത് പ്രാവർത്തികമാവണം.
1: കോഴിക്കോടിന് ലൈറ്റ് മെട്രോ, ഇൻഫോ പാർക്കിന്റെ നിലവാരത്തിലേക്ക് സൈബർ പാർക്ക്, ഉരുൾപൊട്ടൽ ബാധിച്ച വിലങ്ങാടിന് പ്രത്യേക പാക്കേജ്, MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് 50 കോടി, മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം, വയനാട്ടിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, കരിപ്പൂരിനെ ബന്ധിപ്പിച്ച് ഏവിയേഷൻ ഹബ്ബ്, മലപ്പുറത്ത് ക്യാൻസർ സെന്ററിന് 100 കോടി എന്നിങ്ങനെ മലബാറിനെയും പരിഗണിച്ച ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ബാധ്യതകൾ ഏറെയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരോഗ്യക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് യുവാക്കളെയും വ്യവസായങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിടുന്ന സമ്മിശ്രമായ ഒരു വികസന രേഖയാണ് ഈ ബജറ്റ്. പ്രഖ്യാപനങ്ങളുടെ പണം കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നതിലായിരിക്കും ഇനി ബജറ്റിന്റെ വിജയം. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
5: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
7: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: പാട്ടിലെ രാഗസാന്നിധ്യം അവതരണം നന്ദു കർത്ത.
8: ജി എൻ ബാലസുബ്രഹ്മണ്യം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കർണാടക സംഗീതത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ മഹാനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു രാഗമാണ് രമാസദനി. ഈ രാഗത്തിന് സാരംഗ തരംഗണി എന്ന പൗരാണികമായ ഒരു പേരുകൂടി ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ രാഗം അറിയപ്പെടുന്നത് രമാസദനി എന്നുള്ള പേരിലാണ്. ഈ രാഗം കല്യാണി രാഗത്തിൻ്റെ ജന്യമായിട്ടും ധർമ്മവതി രാഗത്തിൻ്റെ ജന്യമായിട്ടും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ രാഗം അദ്ദേഹം കണ്ടെത്തിയത് കല്യാണിയുടെ ജന്യമായിട്ടാണ്. കല്യാണി പാടുന്നതിനിടയിൽ ഗാന്ധാരം ഒഴിവാക്കിയെന്ന് ചില ഫ്രേസുകൾ പാടി നോക്കി, അങ്ങനെ ഒരു രാഗമാക്കി മാറ്റാവുന്ന എല്ലാ ക്വാളിറ്റികളും അതിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനങ്ങനെ രമാസദനി എന്നൊരു പേരുമിട്ട് ആ രാഗത്തിൽ ഒരു കൃതിയും അദ്ദേഹം രചിക്കുകയുണ്ടായി. ഈ രാഗത്തിലുള്ള ഒരു ചലച്ചിത്ര ഗാനമാണ് ഇന്ന്. സംഗീതം വി ദക്ഷിണാമൂർത്തി. 1973 പുറത്തിറങ്ങിയ വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീ പി ഭാസ്കരനാണ്. പാടിയത് ശ്രീ യേശുദാസും ശ്രീമതി S ജാനകിയും. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: സിനിമയെ അറിഞ്ഞ് അതിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം സംഗീതം വിളക്കി ചേർക്കുന്ന ഇളയരാജയുടെ വൈദഗ്ധ്യം പിന്നണി സംഗീതത്തിലും വ്യത്യസ്ത അനുഭവങ്ങൾ പ്രദാനം ചെയ്തു. ഭാവ സൗന്ദര്യം കൊരുത്തുവെച്ച ഹൃദയം തൊടുന്ന ഈണം. PK ഗോപിയുടെ വരികൾ ചേതോഹരം. SPB യുടെയും ചിത്രയുടെയും ഗാനാമൃതം പെയ്യുന്നിത. ചിത്രം അനശ്വരം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
5: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
4: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
5: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
6: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
0: HNK യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
8: രണ്ടാമത്തെ ഇമ്മാനുവലിനെ പള്ളി കൊണ്ടുവന്നത് ആദ്യ കുർബാന സ്വീകരണത്തിനാണ്. അന്ന് അവനും മരിച്ചില്ല, പിന്നെയും കിടന്നു കുറേ കാലം. പിന്നെ തഞ്ചാവൂരിൽ നിന്ന് സഭയുടെ അനുവാദത്തോടെ എക്സോർസിസം ചെയ്യണ ഫാദർ അരുളപ്പ വന്നിട്ടാണ് ബോഡി സംസ്കരിച്ചത്. എന്നിട്ടിപ്പാ ആ ബോഡിയും പോയി. എനിക്കൊരു പിടിയും കിട്ടണില്ല സാറേ. ബെഞ്ചമിനും ഒരു മറുപടിയില്ലായിരുന്നു. പിന്നെ അവരിരുവരും ഒന്നും മിണ്ടാതെ കുറേ നേരം ഇരുന്നു. ഇരുവരുടെയും ശ്വാസോച്ഛ്വാസം ഭാരമേറിയ നെടുവീർപ്പുകളായി മാറിയപ്പോൾ വികാരിയച്ചൻ പതുക്കെ എണീറ്റ് യാത്ര പോലും പറയാതെ ഇറങ്ങി നടന്നു. എല്ലാ കാര്യങ്ങളെയും ലളിതയുക്തി കൊണ്ട് മനസ്സിലാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ബെഞ്ചമിൻ ആത്മാർത്ഥമായും ആശിച്ചുപോയി. തുടക്കത്തിലതിന് കഴിഞ്ഞിരുന്നു. ഉണ്ണിച്ചക്കന്റെ വരവോടെയാണ് എല്ലാ സംഭവങ്ങളും മുന്നിലും പിന്നിലും വേരുകളുള്ളതും വിശദീകരണത്തിന് വഴങ്ങാത്തതുമായ എന്തൊക്കെയോ ആയി മാറിമറിഞ്ഞത്. ജീവിതം നമ്മൾ കാണുന്നതിനപ്പുറം കെട്ടുപിണഞ്ഞ ഊടുവഴികൾ നിറഞ്ഞ സങ്കീർണതകളുടെ കോട്ടയാണ്. സമൂഹത്തിന്റെ എല്ലാ ക്രൂരതകളും അനീതിയുമൊക്കെ സഹിച്ചു തളർന്ന കുറേ മനുഷ്യരുണ്ടിവിടെ. അവർക്ക് തിരിച്ചടിക്കാനൊരവസരം വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? പ്രപഞ്ചത്തോട് തന്നെ പകയുള്ളതുപോലെ കറുപ്പൻ പറഞ്ഞു. എന്തെങ്കിലും യുക്തിഭദ്രമായ ഒരു വിശദീകരണം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ബെഞ്ചമിൻ കറുപ്പനെ കാണാനായി ചെന്നത്. നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അയാളിൽ നിന്നുയർന്ന ആദ്യത്തെ പ്രതികരണം അതായിരുന്നു. അടിയാളനെയും ഇരകളെയും രക്ഷിക്കാനായി രാഷ്ട്രീയമായി അവതരിച്ച രണ്ടാം ദൈവവും മരിച്ചുകഴിഞ്ഞുവെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുകൂടിയാണ് അയാളത് പറഞ്ഞത്. മനുഷ്യസ്നേഹി പ്രതീക്ഷയുടെ ലോകത്തെ കാണണമെന്ന ചിന്തകൾക്ക് നേരെ അയാൾ കാർക്കിച്ചു തുപ്പി. എനിക്കൊരു യുക്തി അർത്ഥം തോന്നണില്ല സാറേ. എന്തൊരു നാറിയ ജീവിതമാണ് നമ്മളൊക്കെ ജീവിച്ചത്. ഇനി അടിയാളമാരെല്ലാം കൂടി പ്രേതമായിട്ടെങ്കിലും തിരിച്ചു വന്ന് പകരം വീട്ടണം. കേക്കുമ്പോ അസംബന്ധമായിട്ടൊക്കെ തോന്നും. സാരൂല്ല, എല്ലാ പ്രതീക്ഷയും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂതപ്രേതങ്ങളിലൊക്കെ മനുഷ്യര് വിശ്വസിച്ചു പോകും. ഞാനും ഇപ്പം അങ്ങനൊരവസ്ഥയിലാണ്.
0: കറുപ്പൻചേട്ടൻ എന്താണ് ഈ പറഞ്ഞു വരണത്?
8: ഉണ്ണിച്ചക്കൻ സാറ് ചത്തയാളാണെങ്കി പ്രേതമായിട്ട് വരട്ടെന്നേ. അടിയാളനും വേണ്ടേ ഒരു ദിവസം.
0: യുക്തിയുടെ തെളിമയിൽ നിന്ന് വഴിമാറി അസംബന്ധങ്ങൾ കുമിഞ്ഞുകൂടിയ മിത്തുകളിലും പ്രേതകഥകളിലും

0: കറുപ്പനും കുടുങ്ങിയതായി ബെഞ്ചമിന് തോന്നി. മനുഷ്യൻ അവനെ രക്ഷിക്കുമെന്ന് കരുതിയുണ്ടാക്കിയ എല്ലാ ഉപകരണങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കറുപ്പൻ ആസ്മയുടെ ശല്യത്താൽ സംസാരിക്കാൻ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അയാൾക്ക് കൂടുതൽ സംസാരിക്കാനും വലിയ താൽപ്പര്യമുള്ളതായി തോന്നിയില്ല. നിരാശയോടെയാണ് ബെഞ്ചമിൻ അവിടെ നിന്ന് മടങ്ങിയത്. മുന്നിലുള്ള വഴികളിലെല്ലാം ഇരുട്ടുവീണു കഴിഞ്ഞിരുന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
4: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
5: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: FM പ്രധാന വാർത്തകൾ. TB മുക്ത ഭാരത് അഭിയാന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ഓൺലൈനിൽ ഉന്നതതലയോഗം ചേർന്നു. കേന്ദ്രമന്ത്രി JP നദ്ദ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. 12th അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ലോകമെമ്പാടും ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശത്ത് 2500 കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് വേഗമേറുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് ഭാരത് റോസ്കർ യോജന എന്ന് സി സദാനന്ദൻ MP. വികസ്വര ഘട്ടത്തിൽ നിന്നും വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതത്തിന്റെ പ്രയാണത്തിന് പദ്ധതി വലിയ മുതൽക്കൂട്ടാകുമെന്നും MP കണ്ണൂരിൽ പറഞ്ഞു. ഈ വർഷത്തെ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസ് പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സ്വന്തമാക്കി. വിദേശകാര്യമന്ത്രാലയമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട രാത്രി 10 അടച്ചു. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 നട വീണ്ടും തുറക്കും. ഖത്തറിൽ ദോഹ ഡയമണ്ട് ലീഗ് ജാവ്ലിൻ ത്രോയിൽ ശ്രീലങ്കൻ താരം റുമേഷ് തരംഗ പാദ്രികയ്ക്ക് കിരീടം. ഇന്ത്യയുടെ നീരജ് ചോപ്ര 3 ശ്രമത്തിൽ 85.69 മീറ്റർ ദൂരം എറിഞ്ഞെങ്കിലും 4 സ്ഥാനം നേടി ഫൈനൽ കാണാതെ പുറത്തായി. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
11: ശോഭിക വെഡിംഗ്സ്,
12: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
13: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

അത്രമേൽ മലയാളി നെഞ്ചോട് ചേർത്ത ഗാനം. കണ്ണീർപ്പൂവായി മാറിയ ഒരു ജീവിതത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിലെ ഓരോ ഫ്രെയിമുകളും ഈ ഒരൊറ്റ പാട്ടിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. സഹിക്കാനാകാത്ത നോവായി. മലയാളിയുടെ പാട്ടുചിന്തകളിലെ പൊന്മുത്തായി ഇന്നും കുടിയിരിക്കുന്ന ഈ പാട്ട് കിരീടമെന്ന ചിത്രത്തിലേതാണ്. പച്ചയായ ജീവിതം ഫ്രെയിമുകളിൽ വരച്ചിട്ട ലോഹിതദാസ് ചിത്രമാണ് കിരീടം. ലോഹിതദാസ് എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം സാമൂഹിക സാഹചര്യങ്ങൾ തീർത്തും സാധാരണക്കാരിൽ

സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നു എന്നതിന്റെ കഥയാണ് പറയുന്നത്. കൈതപ്രത്തിന്റെ എഴുത്തിൽ ജോൺസൺ മാസ്റ്ററിന്റെ ഈണത്തിൽ പിറന്ന പാട്ട്. ഒരു ഗാനം ചലച്ചിത്രത്തോളം ശക്തമാകുന്ന സാഹചര്യം, തിരക്കഥയോട് പൂർണ്ണമായും ഇഴുകിച്ചേർന്നു നിൽക്കുന്ന ഉദാത്തമായ വരികളും ഈണവും. 1989 എം ജി ശ്രീകുമാറിന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു ഈ ഗാനം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. MT വാസുദേവൻ നായർ, യൂസഫ് അലി കേച്ചേരി ടീമിന്റെ നീലത്താമര ജാതിബോധത്തെ മറികടക്കാനാവാത്ത പ്രണയത്തിന്റെ നേർസാക്ഷ്യമാണ്. 70കളിലെ കേരളീയാന്തരീക്ഷമാണ് ചിത്രത്തിലെ പശ്ചാത്തലം. വലിയ വീട്ടിലെ പയ്യന്റെ കാമനകൾക്ക് വശംവതയായി ഒടുവിൽ ജാതിയുടെ താഴെത്തട്ടിലായതിനാൽ അയാളോടൊത്ത നിലയിലേക്ക് ഉയരാനാകാതെ പോയ കുഞ്ഞിമാളുവിന്റെ കഥയാണ് ചിത്രം പറഞ്ഞത്. അനുരാഗ വിലോചനനായി എന്ന ഗാനം തിയേറ്ററിൽ കയ്യടിയുടെ പൂരമാണ് സൃഷ്ടിച്ചത്. വിദ്യാസാഗറിന്റെ ഗംഭീരമായ ഈ ഈണത്തിന് വരികൾ നൽകിയത് വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. പുതിയ ഗായകൻ ശ്രീകുമാറിന്റെ വ്യത്യസ്തമായ ശബ്ദം ഏറ്റവും വലിയ സവിശേഷതയുമായി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് നിഷ ടി എൻ കെ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: terror financing. NTA to conduct nationwide mock drill today ahead of NEET UG re-examination scheduled for tomorrow. SEBI clears channel for easier transfer of shares to legal heirs of deceased investors. And in men's cricket, India to take on Afghanistan in third and final ODI of series in Chennai this afternoon. And with that, we end the morning news. Have a nice day.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള റെഫ്രിജറേറ്ററുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
5: നീ കളിക്കാൻ പോണതിന് അറിവുണ്ടല്ല, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഒരടിമ അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ.
2: മലയാള സിനിമാ പ്രേക്ഷകർ എക്കാലവും നെഞ്ചോട് ചേർക്കുന്ന അനേകം കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ തിരക്കഥാകൃത്തായിരുന്നു ജോൺ പോൾ. അഭ്രപാളികളിൽ കണ്ട കാഴ്ചകളെ വർഷങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റാൻ സിനിമാ പ്രേമികൾക്ക് സാധിച്ചത് ജോൺ പോളിന്റെ ഭാവനകൾക്ക് അത്രമേൽ ചാരുതയുള്ളതിനാലാണ്.
6: ശരിയാ, ഇപ്പൊ എല്ലാം മാറിയിട്ടോ?
7: വിശ്വാസമായോ?
6: എന്താ ഇത്ര പെട്ടെന്ന് പനി മാറാൻ കാരണം അറിയോ? എന്റെ കൃഷ്ണന്റെ ശക്തിയാ. ഇന്നലെ ഇന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ
2: ചാമരം, തേനും വയമ്പും, പാളങ്ങൾ, ഇണ, അതിരാത്രം, കാറ്റത്തെ കിളിക്കൂട്, കാതോട് കാതോരം, ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, മാളൂട്ടി, ഉത്സവ പിറ്റേന്ന്, ഉണ്ണികളെ ഒരു കഥ പറയാം, ചമയം, നൂറിലേറെ തിരക്കഥകളിലൂടെ സമാന്തര വാണിജ്യ സിനിമകളെ തമ്മിൽ യോജിപ്പിച്ച് പ്രേക്ഷകർക്ക് സമ്മാനിച്ചു ജോൺ പോൾ എന്ന മഹാപ്രതിഭ. സസ്നേഹത്തിൽ തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ ജിഷ ജോൺ.
8: 40 വർഷത്തിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ എത്രയോ ശ്രദ്ധേയമായ തിരക്കഥകൾ എഴുതിയ ജോൺ പോൾ ഒരേ ഒരു സിനിമ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു ചെറുപുഞ്ചിരി. MT തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആ ചിത്രം ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ ടൈറ്റിലിൽ പക്ഷേ നിർമ്മാതാവിൻ്റെ സ്ഥാനത്ത് ജോൺ പോൾ എന്ന പേരിന് പകരം ജിഷ ജോൺ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അച്ഛൻ്റെ സ്ഥാനം മകൾ എന്ന നിലയിൽ താങ്കൾ ഏറ്റെടുത്ത ആ ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
9: അപ്പ സ്റ്റേജ് വെക്കുന്ന ലാസ്റ്റ് നിമിഷം ഞാൻ അറിഞ്ഞില്ലേ ഇങ്ങനെ സിനിമ ചെയ്യുന്ന കാര്യം. തീരുമാനം വീട്ടിൽ പറഞ്ഞപ്പോ അപ്പം അപ്പനൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോ പറഞ്ഞു മോളുടെ പേര് വെക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ പേര് വെച്ചെന്ന് മാത്രമുള്ള അതിന്റെ
8: അല്ലാതെ കൂടുതൽ
9: ഐഡിയ അല്ല. അതിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പ സിനിമയിൽ ഇങ്ങനെ പേര് വെക്കുന്നു പറഞ്ഞാണ്ട് ഇതെന്നാ ചെയ്യണ്ടെ എങ്ങനെയെന്ന് ഒരു പേര് മാത്രമേ എനിക്കിത് വെച്ചിട്ടുള്ളൂ. അപ്പ
8: അതിന്റെ ചർച്ചകളിലോ മറ്റോ ഒക്കെ ഭാഗമായിട്ടുണ്ടോ?
9: അല്ല, ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. എന്റെ പേരിൽ ആദ്യമായിട്ട് ഒരു സിനിമ അപ്പൊ എടുക്കുകയും ചെയ്തു, നാഷണൽ ഇത് കിട്ടുകയും ചെയ്തു. അപ്പയ്ക്ക് അതിന്റെ കേട്ട് ഫുള്ളു, അല്ലാണ്ട് എനിക്ക് അനുഭവമൊന്നുമില്ല.
8: അവാർഡ് വാങ്ങാൻ പോയ ഒരു ദിവസം എങ്ങനെയാണ് ഓർക്കുന്നത്?
9: അപ്പയുടെ സ്ഥാനത്ത് ഞാൻ പോയി മേടിച്ചു. എന്റെ കല്യാണത്തിന് മുമ്പാണ് ഞാൻ ഈ നാഷണൽ അവാർഡ് മേടിക്കാനായിട്ട് പോയത്. അപ്പയുടെ കൂടെ പോയത് അപ്പന്റെ ചേട്ടനുള്ളിൽ അവിടെ താമസിച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസിന് പോയത്.
8: യഥാർത്ഥ പുരസ്കാരദാന ചടങ്ങിന്റെ മുൻപ് ഒരു പ്രാക്ടീസ് ഉണ്ടാവും.
9: എങ്ങനെ സ്റ്റേജിൽ കയറണം, എങ്ങനെ കാണിക്കാന്നൊക്കെ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു നമ്മളെ കൊണ്ട്. അതില് എനിക്കെങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും എങ്ങനെ കൊടുക്കണം, എങ്ങനെ വന്ന് മേടിക്കണം, അവര് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻഷൻ ഉണ്ടായില്ല കയറാൻ പോകുന്നത്. അപ്പയ്ക്ക് കോള അവാർഡ് മേടിക്കുന്നത് കാണാൻ പറ്റി എന്നുള്ളത്, അമ്മയ്ക്കും സന്തോഷം. അവരെല്ലാരും ബാക്കിൽ നിന്ന് കണ്ടു. എംടിയങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള കിട്ടിയത് ഒരു ഭാഗ്യം. അടുത്തടുത്ത് ഇരുന്നേ ഞങ്ങള്
8: സീറ്റിലെ,
9: അങ്ങനെ ഭാഗ്യമുണ്ട്.
8: അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ പൊതുവേ സിനിമാ സെറ്റുകളിൽ വെച്ചായിരുന്നോ അതോ വീട്ടിലിരുന്നായിരുന്നോ?
9: അപ്പയ്ക്ക് എഴുതാനൊരു ആളുണ്ടായിരുന്നു കൂടെ, പണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കും, മംഗളാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് അപ്പ എഴുതാൻ തുടങ്ങിയത്. എഴുതാൻ തുടങ്ങിയാൽ പിന്നെ അത് തീരാണ്ട് അപ്പൊ എനിക്കില്ല കത്തി. എവിടെയായാലും ഒരു മെഷീനിലിരുന്ന് അവിടെ ഇരുന്ന് എഴുതാൻ തുടങ്ങി അവിടെ ഇരിക്കും. ഇന്ന് കൊടുക്കുന്ന സ്കീൻ ആണെങ്കിൽ അപ്പൊ അത് എഴുതി എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം ചെയ്യുള്ളൂ. ഫുഡ് പോലും കഴിക്കുള്ളൂ, മറന്നു പോകാണ്ടിരിക്കാൻ ഫുൾ എഴുതി വയ്ക്കും എവിടെയെങ്കിലും. അത് തീർക്കാണ്ട് അപ്പം കിടക്കൂല. ഒരു വീക്കിൽ വായിക്കാൻ അത് കിട്ടിയത് വായിച്ച് ഫുള്ളും തീർത്ത് അമ്മ എപ്പോഴും കുറയാന്ന് ലൈറ്റ് ഓഫ് ചെയ്യ് ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്വഭാവം ഉണ്ടാവും, എന്തും കിട്ടിയാലും വായിച്ച് തീർക്കാണ്ട് കിടക്കൂല.

0: ആ വായന തന്നെയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്.
1: ഞാൻ കണ്ടേക്കണ അപ്പം വെളുപ്പിന് എണീച്ചിരുന്ന് എഴുതുകയും ചെയ്യും. അപ്പൊക്ക് ഉറക്കം കുറവാ രാത്രി പൊതുവെ.
0: ഓ
1: പകല് കിടന്ന് ഉറങ്ങും, രാത്രി ഉറങ്ങൂല. എഴുതാൻ തുടങ്ങിയ പിന്നെ അത് തീർന്നിട്ടേ അപ്പം ഇരിക്കുള്ളൂ എന്ന് ഓർത്തുള്ളു. അത് അപ്പൂപ്പനെ അങ്ങനെ എങ്ങനെയായിരുന്നു, അതാണ് ഞാൻ പണി അപ്പയ്ക്കും കിട്ടിയത്. അപ്പൂപ്പന എഴുതുമായിരുന്നു പിഴപ്പൻ, അത് ക്രിസ്ത്യൻ പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ എഴുതിയിട്ടുള്ളത്.
0: അദ്ദേഹത്തിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണ്?
1: അപ്പൂപ്പൻ മഹാരാജ് കോളേജിലെ മാഷായിരുന്നു. അമ്മൂമ്മ വീട്ടിൽ വീടുമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു. അപ്പയുടെ മൂത്തേടൻ ഡൽഹിയിലാണ്, രണ്ടാമത്തെ ചേട്ടൻ ഡെന്റിസ്റ്റ് ആയിരുന്നു, മൂന്നാമത്തെ ഓട്ടോ മെക്കാനിക്കിന്റെ ഓൾഡ് സാധനങ്ങളൊക്കെ ഇല്ലേ വിൽക്കണ, അങ്ങനത്തെ എന്റെ കളക്ഷൻ ആയിരുന്നു ഇതിലേക്ക്, ബിസിനസ് ആയിരുന്നു അതിന്റെ. പിന്നെ ഉള്ളതാണ് അപ്പ, അഞ്ചാമത്തെ പെങ്ങള് ഹൗസ് വൈഫാണ്.
0: അപ്പോ അഞ്ച് മക്കളിൽ നാലാമനാണ്.
1: ആ നാലാമത്തെ അപ്പ. അപ്പൂപ്പന ഉള്ളപ്പോഴും അമ്മമ്മ ഉള്ളപ്പോഴും എല്ലാ ക്രിസ്മസിനും ഈസ്റ്ററിനും ഇപ്പൊ ഒരു വർഷം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അപ്പൊ എല്ലാ മക്കളും കൂടി വരും. അമ്മൂമ്മ മരിച്ചപ്പോഴാണ് ആ വരവ് നിന്നുപോയത്. എല്ലാരും കൂടെ ഒന്നിച്ച് കൂടുമ്പോ അപ്പൂപ്പന അമ്മൂമ്മയ്ക്കും കാണലും ചെയ്യാം.
0: അതെ,
1: അങ്ങനെ കൂട്ടിക്കാഴ്ചയുണ്ടായിരുന്നു.
2: എഴുത്തുകാരൻ, അസാമാന്യ വാഗ്വിലാസമുള്ള പ്രഭാഷകൻ എന്നീ നിലകളിൽ മലയാളി ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു അദ്ദേഹം. 2018 ആകാശവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ നിന്ന്.
3: എന്നെ സംബന്ധിച്ചോളം എൻ്റെ പിതാവും ഞാനും തമ്മിലുണ്ടായിരുന്ന വല്ലാത്തൊരു ഇഴയടുപ്പുള്ള സൗഹൃദമായിരുന്നു. ഒരു പ്രായപൂർത്തിയായതിന് ശേഷം അദ്ദേഹം എന്നും എന്നെ സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ, എന്തും തുറന്ന് പറയാവുന്ന ചങ്ങാതിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഉപദേശങ്ങൾ കൊണ്ട് അദ്ദേഹം എന്നെ ഒരിക്കലും ക്ലേശിപ്പിച്ചിട്ടില്ല. നിൻ്റെ ജീവിതം, നിൻ്റെ തീരുമാനം, നിൻ്റെ മനസ്സ്, അതിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞ വിധത്തിലോ ആഗ്രഹിച്ച വിധത്തിലോ അല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. അത് തലമുറകൾ മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം രൂപകങ്ങൾ മാറുന്നുണ്ട്, പ്രകൃതങ്ങൾ മാറുന്നുണ്ട്, പ്രകൃതി മാറുന്നുണ്ട്, മനസ്സിൻ്റെ സഞ്ചാരവേഗം മാറുന്നുണ്ട്. അതനുസരിച്ച് മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടായാൽ മതിയോ? പക്ഷെ സ്ഥായിയായ ചില മൂല്യങ്ങളുണ്ട്, അവയിൽ മാറ്റം വന്നാൽ അത് സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന കാര്യമാണ്. പ്രകൃതിയുടെ, സമൂഹത്തിൻ്റെ, മനുഷ്യൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാം അവിടെയാണ് നമ്മൾ അല്പം ജാഗരൂകമായ കരുതൽ ചേർക്കേണ്ടത്.

0: തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ജിഷ ജോൺ.
1: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഉതകുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി.

0: ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
1: അദ്ദേഹം എഴുത്തിലേക്ക് വരുന്നതിന് മുൻപ്, സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അല്ലേ?
2: അതെ, ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ, സിനിമ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ലീവ് ലോങ് ലീവ് ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ അതിന് ഓരോ സ്ഥലത്തും മാറ്റം കിട്ടി മാറ്റം കിട്ടി പോകുമ്പോൾ എന്റെ സ്കൂൾ ജീവിതമൊക്കെ അങ്ങ് പൊറോട്ട വരും. ഓർത്തിട്ടാണ് അപ്പ റിസൈൻ ചെയ്യുന്നത്. അപ്പ അവിടുന്ന് ഞാൻ വരുമ്പോ അപ്പ സിനിമയല്ല, അതാ എനിക്കറിയാം. എനിക്ക് ഒരു വയസ്സിന് മുമ്പ് അപ്പൻ ബാങ്കിൽ നിന്ന് പോകുന്ന.
1: ഓ, അദ്ദേഹത്തിന് മക്കൾ ഒരു മകളെ തന്നെ ഉള്ളൂ?
2: ഞാൻ ഒരാളെ ഉള്ളൂ, ആണും പെണ്ണായിട്ട്
1: ഒരാളെ ഉള്ളൂ.
2: എനിക്കൊരാളെ ഉള്ളൂ, അത് മോള.
1: അവരെന്ത് ചെയ്യുന്നു?
2: മോള് ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് ആവാൻ പോണു. മോള് എന്ന് പറഞ്ഞാൽ അപ്പാപ്പയുടെ എന്തും കളിക്കൂട്ടുകാരനും പറയാം. അപ്പ വന്നു കഴിഞ്ഞാൽ അവള് മതി, അപ്പാപ്പയുടെ കൂടെ കിടക്കുള്ളൂ, എന്റെ കൂടെ കിടക്കൂല. മോള് പറയും എന്റെ അപ്പാപ്പയുടെ സോഫ്റ്റ് ടാഡിയ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പുകത്തിലായിരുന്നു. അപ്പാപ്പ പോയതാണ് അവക്ക് ഷോക്കായത്. അത് പറഞ്ഞു എന്റെ അപ്പാപ്പ പോയിട്ടില്ല, ഏതോ വർക്കിന് പോയേക്കാ, തിരിച്ചു വരും അമ്മ എന്നും പറഞ്ഞാണ്. കാര്യം അവള് പരീക്ഷയ്ക്ക് പോയപ്പോഴാണ് അപ്പം മരിക്കുന്നത്. പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്ക് പോയപ്പോഴാണ്. കൂടുതലൊന്നും അറിയാമെങ്കിലും പെട്ടെന്ന് എനിക്ക് പോലും എന്റെ അപ്പം പോകുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിട്ടില്ല.
1: എഴുത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, എഴുതുന്ന കാര്യങ്ങളൊക്കെ വീട്ടില് ചർച്ച ചെയ്യുമായിരുന്നു അദ്ദേഹം?
2: വീട്ടില് ചർച്ച ചെയ്യുന്ന അപ്പൂപ്പിന്റെ ആട്ടാണ് ചർച്ച ചെയ്തോണ്ടിരുന്നത്. കാര്യം എന്നെ ആയിട്ട് കിട്ടുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ ചിന്ത അങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞിട്ട് അപ്പം പറയാറില്ല. ഇങ്ങനെ സിനിമ എടുക്കുക ഇങ്ങനെ വെച്ച് ആൾക്കാർ ചോദിച്ചാൽ അപ്പൊ ആരൊക്കെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയും. കൊച്ചുമോക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണം കമലങ്കലിന്റെ പ്രണയമിനിയുടെ കടല്
1: ലാസ്റ്റ് ചെയ്തപ്പ
2: അവസാനം ചെയ്ത കഥ ഫുള്ളും മൂവ്ക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. കൊച്ചുമോക്ക് പറഞ്ഞു
1: കൊടുത്തായിരുന്നു.
2: അല്ലെങ്കിൽ ഒരു ആലോചന ഉണ്ട്, ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ രാത്രി കിടക്കാൻ നേരത്ത് അപ്പാപ്പ കഥ പറഞ്ഞു പറഞ്ഞു ഇല്ല വെച്ചായാലും അവൾക്ക് കഥ കേട്ടാലും അപ്പാപ്പയുടെ കഥ കേട്ട കിടന്നു. പിന്നെ അതിന്റെ അടുത്ത് അവളെ ഉറക്കാൻ വേണ്ടി കുറെ പാട്ടുപാടലുണ്ട് അപ്പേക്ക്.
1: പാട്ടുകളോട് അദ്ദേഹത്തിന് വലിയ പ്രിയം തന്നെയായിരുന്നോ?
2: പഴയ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമായിരുന്നു. പഴയ ആൾക്കാർക്ക് പഴയ സിനിമകളോട് ഇഷ്ടമുള്ള.
1: അപ്പൊ അദ്ദേഹം വീട്ടിലൊക്കെ ഇരിക്കുമ്പോ ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ടായിരുന്ന പാട്ടുകളും?
2: അങ്ങനെ അപ്പൊ കേൾക്കില്ലല്ലോ, അപ്പൊ ടി വി കാണലില്ല, റേഡിയോ കേൾക്കലില്ല, ഫോണിൽ കൂടെ ഉള്ള കാണല് മാത്രം ഉണ്ടായവള്.
1: അപ്പൊ ഫോണ് വരുന്നതിന് മുൻപോ?
2: ഫോൺ വരുമ്പോ ഈ ന്യൂസ് പേപ്പർ വായിച്ചോളെ ന്യൂസേ ഉള്ളൂ.
1: ടിവിയിലെ സിനിമ വരുമ്പോഴും കാണില്ലേ?
2: സിനിമ അപ്പഴ സിനിമ അപ്പൊ കണ്ടിട്ടുള്ള ഉണ്ടാവുമല്ലോ, ഇത് കാണിക്കല്ലോ, അവര് വിളിക്കുമല്ലോ, അപ്പൊ അന്നേരം പോയി കാണും. അല്ലാണ്ട് ഇരിക്കേ ഇല്ല. അപ്പന്റെ സേറബാനു ടിവിയിലും അപ്പൊ കണ്ടിട്ടുണ്ടായില്ല. സേറബാനു ടിവിയിലും വന്ന് ഞാൻ എത്ര ഷോപ്പിന് വിളിച്ചു അപ്പൊ കാണാൻ പോകാം.
1: അങ്ങനെ
2: അമ്മയായിട്ട് പോയത് ഗ്യാങ്സ്റ്റർ കാണാൻ പോയി, അങ്ങനെയൊക്കെ ഉള്ളു. ഞാൻ എന്റെ അറിവിൽ അപ്പം എന്റെ കൂടെ സിനിമയ്ക്ക് വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അമ്മയായിട്ട് പോവും, അമ്മ ലാസ്റ്റ് അപ്പന്റെ കൂടെ ഗ്യാങ്സ്റ്റർ കണ്ടു, പിന്നെ വേറെ ഏതോ സിനിമകൾ കണ്ടായിരുന്നു.
1: അവസാനം കാലത്ത് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു.
2: അഭിനയ
1: രംഗത്തേക്ക് വരുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു?
2: അപ്പ അഭിനയിക്കാൻ പോകുന്ന പോലും ഞങ്ങൾക്ക് സർപ്രൈസ് പോലെയാണ് അപ്പ എല്ലാം ചെയ്യുള്ളൂ. ഇതിപ്പൊ ഇന്ന് എന്റെ വീട്ടിലേക്ക് ഇന്ന് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വന്നില്ല എന്ന് പറയും, എന്നിട്ട് ദേ അവിടെ എത്താറാകുമ്പോ പറയും ഞാൻ ഇവിടെ എത്തിയിട്ടാന്ന് പറയും. അങ്ങനെ അപ്പ സിനിമ ഇങ്ങനെ അഭിനയിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവര് നിർബന്ധിച്ചു അഭിനയിച്ചു. ഗ്യാങ്സ്റ്ററിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവര് അപ്പൊ വീൽചെയർ ആശിക്കങ്ങള് വീൽചെയർ അപ്പയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കിയുള്ള നല്ല വില കൂടിയ വീൽചെയർ ആക്കി അതിലായിരുന്നു മൂവ് ചെയ്തോണ്ടിരുന്നത് അപ്പ.
1: അത് ആഷിക് കപൂറിന്റെ നിർബന്ധം തന്നെയായിരുന്നോ?
2: ആഷിക് അങ്കിൾ ചുമ ചോദിച്ചോളൂ, അപ്പൊ പറഞ്ഞു നോക്കാം എന്ന് മാത്രം പറഞ്ഞു. ഇത്ര ആവുന്നൊട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ല, ഞങ്ങൾ ടി വിയിൽ വന്നപ്പോഴാ കണ്ടോളുക. അപ്പഴും വെടിവെക്കുന്ന സീനൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്നില്ല. അത് വെടിവെക്കുന്ന സീനൊക്കെ ഉണ്ട് മമ്മൂട്ടി ഷൂട്ട് ചെയ്യണത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ ECEMIൽ സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
3: പറക്കുകയായിരുന്നു.
2: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: മഴയും ചായയും പിന്നെ OTTയിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
6: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU ഉള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
8: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
9: തിരക്കഥകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെയാണ് മലയാളികൾക്ക് അദ്ദേഹം കൂടുതൽ സുപരിചിതൻ. വീട്ടിലെ ജോൺ പോൾ എങ്ങനെയാണ്?
10: അപ്പൊ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശാന്തമായിട്ടൊരു സ്വഭാവം. വെറുതെ ഇരിക്കുന്ന മനുഷ്യനല്ല. എഴുതി കഴിഞ്ഞപ്പോ കൈ പെരുപ്പ് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അടുക്കള ഹെൽപ്പായിരുന്നു. കുക്ക് ചെയ്യാൻ കൂടുതലെങ്കിലും അരിയാനൊക്കെ സവാള ഇപ്പൊ അരി നമ്മൾ തീരെ നൈസായിട്ട് അരിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നൈസായിട്ട് അപ്പൊ കത്തിന്റെ ഒരു പലകർഷണം ഉണ്ടപ്പെടാം. അതിൽ വെച്ച് നമുക്ക് നൈസാക്കാൻ പറ്റുന്ന സമയത്ത് ചിലപ്പോ അപ്പ നൈസാക്കും. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോഴാണ് 3 അംഗമാവുള്ളൂ. ഈ അപ്പയമ്മ ഉള്ളപ്പോ മാസം 10 കൂട്ടം കറി ഉണ്ടാക്കും. അതിങ്ങനെ വെച്ചോണ്ട് വെച്ചോണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊക്ക് കറികൾ ഇഷ്ടം പോലെ വേണം. അങ്ങനെയാണ്. അമ്മ ഇപ്പൊ ഒരാഴ്ചത്തേക്കുള്ള പദ്ധതി ചിലപ്പോ മേടിച്ചു കഴിക്കാൻ ചിലപ്പോ 2 ദിവസം കൊണ്ട് തീരും. അപ്പൊ ഉള്ളതാണെങ്കിൽ

0: കുക്കിംഗ് പണ്ടപ്പം എണ്ണയില്ലാത്ത ഒരു കോഴിക്കറി ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചീര കൊണ്ട് സൂപ്പ് ഉണ്ടാക്കല്, അതൊക്കെ അപ്പന്റെ ഫേവറേറ്റാ. വയ്യാണ്ടായപ്പോ ഒന്നും ഉണ്ടാക്കലൊന്നും ഉണ്ടായിരുന്നു, അന്നാലും അറിയാൻ കൂടുമായിരുന്നു. അപ്പൂപ്പന ഏറ്റവും കുക്കിങ്ങിന്റെ എക്സ്പെർട്ടാ. അപ്പൂപ്പം പറഞ്ഞതാ, അപ്പയുടെ ഒക്കെ കല്യാണത്തിന് കുക്കിങ്ങിന് അന്ന് ഹോട്ടലൊന്നും ഇല്ലല്ലോ, ശരിക്കും 76 അവരുടെ കല്യാണം. അപ്പൊ ആ സമയത്ത് അപ്പൂപ്പനായിരുന്നു കാളനുണ്ടാക്കിയത്, മീൻകറി വെച്ചത് ഒക്കെ വീട്ടിൽ വെച്ച്, വലിയ പാത്രം ഉണ്ടല്ലോ ഉള്ളി, അതിലൊക്കെ ആയിരുന്നു അപ്പൂപ്പനായിരുന്നു എല്ലാം. ഇപ്പൊ അപ്പൂപ്പന് വയ്യാണ്ട് ആവണ വരെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടെങ്കിൽ, പായസം വെക്കുകയാണെങ്കിൽ അപ്പൂപ്പനെ വെക്കുള്ളു, മീൻകറി വെക്കുകയാണെങ്കിൽ അപ്പൂപ്പൻ, എല്ലാം കഴിയ അമ്മ കൊടുക്കും, അപ്പൂപ്പൻ എല്ലാ അരപ്പും മറ്റൊക്കെ ചേർക്കല്.
1: ആ ഒരു താല്പര്യം തന്നെയാണ് അപ്പയ്ക്കും കിട്ടിയത്.
0: അപ്പയ്ക്ക് കിട്ടിയാണ്, അപ്പയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ആർക്കും കിട്ടിയിട്ടില്ലത്. അപ്പൊ വന്നു നമ്മൾ ഈ കറി തീർന്ന തരത്ത് ഉണ്ടാക്കിയപ്പോഴെന്നിരിക്കും, ഞാനൊരു പ്രാവശ്യം ചെന്നപ്പോ ഒരു കല നിറച്ച് രസം ഉണ്ടാക്കി വെച്ചേക്കാം, വെറുതെ ഇരിക്കുമ്പോ കുടിക്കാനാന്ന് പറയും. വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഒന്ന് വീട്ടിൽ ഇരിപ്പായത്, അതുവരെ 7 സർക്കിയിട്ട്. പിന്നെ കൊച്ചുമോള് വന്നു കഴിഞ്ഞാൽ നിർബന്ധിച്ച് 2 ഇരുന്നാ പറയാ ഇരുന്നത്, അല്ലെങ്കിൽ അവളെ ആയിട്ട് പോകും. സർക്കിയിട്ടോ സർക്കിയിട്ട് എന്നെ വരുന്നത്, 2 കൂടുമ്പോ ഇവിടെ വരുവായിരുന്നു എന്റെ അടുത്ത്. മോളെ കൊച്ചുമോളെ കണ്ടിരുന്നെങ്കിൽ അപ്പേക്ക് ഉറക്കം വരില്ല. അത് ചിലപ്പോ എറണാകുളം കറങ്ങി കറങ്ങി വന്നിട്ടായിരിക്കും ചിലപ്പോ ഞങ്ങളത്തേക്ക് വന്നത്. അമ്മ പോലും അറിയില്ല വന്നത്, ഇവിടെ എത്താറുമ്പോഴേക്കും പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയിട്ടെന്ന് പറയും. അപ്പൊ കേട്ടപ്പോ പോയി വേഷം മാറണം. നമ്മൾ നാട്ടിൻ പുറം കൃഷി വീട്ടിലേക്ക് ആളാവും, അപ്പൊ പണി ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. തിരക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ എന്ത് അമ്മനെ ഹെൽപ്പ് ചെയ്തോളും, അമ്മ കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് വാക്കുകളായതുകൊണ്ട് നിക്കാൻ പറ്റില്ല, അതിനെ നിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം അരിഞ്ഞു കൊടുക്കും. ഇപ്പോഴും അമ്മ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്, അപ്പന്റെ കത്തിയും പലകഷ്ണവും അപ്പൊ തിരിച്ചു വരുമ്പോ ഉപയോഗിക്കാനും പറയും.
1: അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ?
0: അപ്പന്റെ പ്രസംഗം കൂടുതൽ അമ്മയെ കേട്ടിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് അപ്പന്റെ കൂടെ പോവുമല്ലാണ്ട്, പിന്നെ മോളുടെ ബർത്ത്ഡേ പരിപാടി ഒക്കെ വെക്കുകയാണെങ്കിൽ എറണാകുളത്ത് വെച്ച് നടത്തുകയാണെങ്കിൽ മോൾ കൊച്ചുമോളുടെ പേരൊക്കെയും പറഞ്ഞ് ഇരുന്നോണ്ടുള്ള പ്രസംഗം ഉള്ളു. കൂടുതലും അമ്മയെ പോയിട്ടുള്ളൂ അപ്പന്റെ കൂടെ.
2: ഭരതൻ, മോഹൻ, ഐ വി ശശി, പി ജി വിശ്വംഭരൻ, ജേസി, കമൽ, സത്യനന്ദിക്കാട് തന്റെ തിരക്കഥയിൽ പ്രഗത്ഭരായ സംവിധായകർ ഒരുക്കിയ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായി മാറിയപ്പോഴും വിജയത്തിലെ തന്റെ പങ്കിനെ നിസാരമായി കണ്ട് വിനയാന്വിതനാവാൻ ജോൺ പോളിനായി.
3: എനിക്ക് പറയാനുള്ളത് പറയാനല്ല തിരക്കഥ. ഒരു ചലച്ചിത്രത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് പേനയെടുത്ത് എഴുതുന്ന തിരക്കഥാകൃത്തല്ല, സംവിധായകനാണ്. അതിന് തൂലിക കൊണ്ടുള്ള പിൻബലം കൊടുക്കുക, രൂപകങ്ങൾ കൊണ്ടുള്ള എഴുത്ത് മട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് തിരക്കഥാകൃത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അതിൽ നല്ല സിനിമകൾ ഉണ്ടായെങ്കിൽ അത് നല്ല സിനിമകളാകാൻ വേണ്ടി മുന്നിട്ട് നിന്ന സംവിധായകന് തന്നെയാണ് അതിൻ്റെ മികവിൽ വലിയ പങ്കുള്ളത്. അങ്ങനെ കുറേ നല്ല സംവിധായകർ അവരുടെ മനസ്സിലെ നല്ല ചലച്ചിത്ര സങ്കല്പത്തോടെ എന്നെയും കൂടെ ചേർത്ത് നിർത്തി അതവർക്ക് എന്നിൽ തോന്നിയ ഒരു വിശ്വാസവും സ്നേഹവാത്സല്യങ്ങളുമായിരുന്നു. അത് എൻ്റെ ഒരു അനുഗ്രഹവും സുഹൃത്തുമായി മാറി എന്നല്ലാതെ ഞാൻ തനിച്ചൊരു സിനിമ ചെയ്തെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല.

0: അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട ചലച്ചിത്രകാരന്മാർ മാത്രമല്ല, പുതുതലമുറയിലെ ആളുകൾ വരെ അദ്ദേഹത്തെ വളരെയധികം സൗഹൃദത്തോടു കൂടിയും ഒരു ഗുരുനാഥനായിട്ട് കാണുന്നുണ്ട്. മകൾ എന്ന നിലയിൽ താങ്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ജീവിത പാഠം എന്താണ്?
1: അപ്പ കുടുംബം നന്നായിട്ട് നോക്കണം, നീ മോളെ പഠിപ്പിച്ചു ചേർക്കുക. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ എന്തെങ്കിലും പോരായ്മയുണ്ട്, ഇന്നത് വേണമെന്ന് വാശി പിടിക്കരുത്. അതെല്ലാം അപ്പൻ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ടേ. കല്യാണം കഴിഞ്ഞ് പോയപ്പോ അമ്മയ്ക്കായിരുന്നു കൂടുതൽ വിഷമം. അപ്പഴും അമ്മയ്ക്ക് ധൈര്യം കൊടുത്ത് അവള് പോയി വേറെ ഒരിടത്തും നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ, അവൾ വരും, എല്ലാ ആഴ്ചയും വരും. അപ്പഴും എന്നെ സ്കൂളിൽ ചേർത്തിട്ടില്ല, അപ്പൂപ്പനായിരുന്നു എന്നെ സ്കൂളിൽ പഠിപ്പിക്കലും എല്ലാ കാര്യം ചെയ്തു. അപ്പൊ സ്കൂൾ കോമ്പൗണ്ട് എന്നെ കണ്ടിട്ടേ ഇല്ല, ഗാർഡിയൻ ഫുള്ള് അപ്പൂപ്പനായിരുന്നു. കാരണം അന്ന് തിരക്കുള്ള മനുഷ്യനായിരുന്നല്ലോ, അപ്പൂപ്പനായിരുന്നു എല്ലാ കാര്യത്തിനും. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് അപ്പൂപ്പനുള്ള അപ്പനും ഇല്ലെന്ന് ആയിരിക്കണം. എന്റെ അപ്പൻ തിരക്കുള്ള മനുഷ്യൻ, ഞാൻ കുഞ്ഞിലെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള അപ്പന. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കിന്റെ തിരക്കായിരുന്നു. അപ്പൂപ്പൻ മരിച്ചതോടെയാണ് എന്റെ കാര്യത്തില് ഉത്തരവാദിത്വം ആയത്. പക്ഷെ അപ്പ വർക്കിന് പോകുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ അമ്മയും വിചാരിച്ചു അപ്പൊ ഒരു വർക്കിന് പോയൊക്കെ വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക്. അപ്പൊ എപ്പോഴും പറയും അമ്മനെ നീ നോക്കണം, ഞാൻ ഇല്ലെങ്കിലും അമ്മനെ നോക്കണം എന്നൊരു വാക്ക് അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ശരീരത്തിൽ അപ്പനുണ്ട്. ഒരു എക്സാമ്പിൾ, ഗ്യാസ് കണക്ഷൻ അപ്പന്റെ വിലയായിരുന്നു, അതെല്ലാം അമ്മയുടെ വിലയ്ക്ക് ആക്കാനായിട്ട് മോളെ അത് ചെയ്യണം എന്ന് അപ്പൻ തന്നെ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് പറഞ്ഞു തരും, മോളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പിന്നെ അപ്പന്റെ സമീപം എനിക്ക് ആ കിട്ടുന്നുണ്ട്, ഓൺ അടിക്കാൻ. അവിടെ പുറത്തുനിന്ന് ഏത് വണ്ടി ഓൺ അടിക്കുന്നതായിരിക്കും, പക്ഷെ അപ്പം പണ്ട് വരുമ്പോ ഇങ്ങനെ ഓൺ അടിച്ചാ വന്നോണ്ടിരുന്നെ. അപ്പൊ വരുക എന്നുള്ള ചിന്ത എനിക്കുണ്ട് ഉള്ളില്. അപ്പൊ എവിടെയോ ഉണ്ട്, പുനർജന്മമായിട്ട് അപ്പം തിരിച്ചു വരും
2: വരും. ഹൃദയത്തെ ആഴത്തിൽ തൊടുന്നവയായിരുന്നു ജോൺ പോൾ ഒരുക്കിയ ഓരോ തിരക്കഥകളും. ആ ചലച്ചിത്രങ്ങളെ പോലെ തന്നെ മായാത്ത ഓർമ്മയായി മലയാള ചലച്ചിത്ര വീഥിയിലെ നുറുങ്ങുവെട്ടമായി ജോൺ പോൾ നമ്മുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും.
3: എഴുതിയ സിനിമകളെ പുനർവായിച്ചു നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇതിനേക്കാൾ നന്നായിട്ട് എഴുതാമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ധാരാളം എനിക്കുണ്ട്. അതിനതിവിനയമൊന്നുമല്ല. കാലം മാറുന്നതനുസരിച്ച് ജീവിതത്തെ നോക്കുമ്പോൾ അതങ്ങനെ എല്ലാതെയും പറയാമായിരുന്നു, വേറെയും നല്ല രീതികളുണ്ടായിരുന്നു എന്നുള്ള തോന്നല് തോന്നുന്നു. ഇന്നലെ കുറെ കൂടെ നന്നായി ജീവിക്കാമായിരുന്നു എന്ന് ജീവിതം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെയാണ് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു കലാസൃഷ്ടി ഓർമ്മിപ്പിക്കാതിരിക്കുന്നത്.

0: സസ്നേഹത്തിൽ തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ ജിഷ ജോൺ. കണ്ണം കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക. എല്ലാ

0: 106 Real FM. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമ ബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68th ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി കെ എ തുളസി. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി കെ എം അഭിജിത്ത് എം എൽ എ. വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി ഡി സതീശന് നാദാപുരത്തിന്റെ നന്ദി അറിയിക്കുന്നതായും എം എൽ എ അറിയിച്ചു. തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ്, ഉപാധ്യായ, മിലിട്ടറി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, സിവിലിയൻ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് ജയം. ഹെയ്തിയെ എതിരില്ലാത്ത 3 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
5: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ഓർമ്മകളുടെ സംഗീതം.

സൗമ്യത എന്നത് ഒരു കലാകാരന്റെയും അയാളുടെ കലാസൃഷ്ടികളുടെയും മുഖമുദ്രയാവുന്നതിന് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു നാമധേയമുണ്ട്. പൂവച്ചൽ ഖാദർ. സരള സൗമ്യമായ ആ പാട്ടെഴുത്ത് ജീവിതം ആരംഭിക്കുന്നത് തന്നെ അധികമാരും അറിയാതെയാണ്. ആരുമറിയാതെ

0: 1948 ക്രിസ്മസ് ദിനത്തിലാണ് പൂവച്ചലിൽ ഖാദറിന്റെ ജനനം. ആര്യനാട് ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാഭ്യാസം. സ്കൂൾ കാലഘട്ടത്തിനിടെ വായനയുടെ ലോകത്ത് സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ഖാദറിനെ സ്കൂളിലെ കയ്യെഴുത്ത് മാസിക സർഗാത്മകതയുടെ ലോകത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്നു.
1: കയ്യെഴുത്ത് മാസിയുടെ പേര് കൈരളി എന്നായിരുന്നു.
0: പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മകൾ.
1: അപ്പൊ ഉണരൂ നീ കൈരളി, ഉണരൂ നീ വേഗം, നെടുമോഹ നിദ്ര വിട്ടുണരൂ നീ വേഗം എന്ന് ആയിരുന്നു ഈ കവിതയുടെ തുടക്കം. അങ്ങനെ നമ്മൾ ഈ മാഷ കാണിച്ചു. മാഷ കാണിച്ചു പറഞ്ഞത് ഇത് നന്നായിരിക്കുന്നു, ഇത് നമുക്ക് മാസിക കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ആദ്യത്തെ ഒരു കവിതയിലേക്കുള്ള കാൽവയ്പ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പല കവിതയുമായി ബന്ധമുള്ള പല ആളുകളുടെയും പ്രശംസയാണ് പിന്നീട് തുടർന്ന് എഴുതാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയത്. അപ്പം അതിൽ പ്രധാനമായി ഉള്ള ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയത് അന്നത്തെ വളരെ പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു, കെ സി കാട്ടാക്കട. ആ പുള്ളിയാണ് ഇത് വളരെ നന്നായിരിക്കുന്നു, കവിത കൂടുതൽ വായിക്കുകയും കവിതയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യെഴുത്ത് മാസികയിൽ കവിത വന്നു കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ പീരിയോഡിക്കൽസിൽ അന്നത്തെ ഒരു വീക്കിലിയിൽ ഒരു കവിത, ആശംസകൾ എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നത്, അച്ചടിച്ചു വരുന്ന കവിത. അങ്ങനെ ആ ഒരു തുറന്ന് കവിതകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കവിത വായിക്കുകയും പ്രാചീനവും ആധുനികവും ആയിട്ടുള്ള പല കവിതകളും കാലത്ത് വായിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു കവിത ശൈലി രൂപപ്പെടുന്നതും കവിതയിലേക്ക് വരുന്നതും.

0: തൃശൂർ, വലപ്പാട് പോളിടെക്നിക്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഖാദർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കോഴിക്കോട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു.
1: എന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് കോഴിക്കോടായിരുന്നു. ഇത് കോഴിക്കോട് എത്തിയതിനു ശേഷമാണ് എന്റെ ഈ സാഹിത്യ രചനയുടെ ഒരു വഴിത്തിരിവ് കോഴിക്കോട് നിന്നാണ് തുടങ്ങുന്നത്.
0: കോഴിക്കോടും അവിടുത്തെ സുഹൃത്ത് വൃന്ദവും ഖാദറിന്റെ സാഹിത്യ അഭിരുചിയെ കണക്കറ്റ് പരിപോഷിപ്പിച്ചു.
1: കാരണം അവിടെ കിട്ടിയൊരു അന്തരീക്ഷം, അവിടെ ഒരു സുഹൃത്ത് വലയം. ഇന്ന് വളരെ പ്രസിദ്ധരായ പല എഴുത്തുകാരും അന്നത്തെ ഒരു ഈ സുഹൃത്ത് വലയത്തിൽ പെട്ട ആളുകളായിരുന്നു. കാനേഷ് പുനൂർ, അന്ന് അദ്ദേഹം ചന്ദ്രി വീക്കിലി എഡിറ്ററായിരുന്നു, അദ്ദേഹം കഥാകൃത്തും കവിയായിരുന്നു. പിന്നെ എം എൻ കാരശ്ശേരി, എ പി കുഞ്ഞാമു, യു കെ കുമാരൻ, അബ്ദുള്ള നന്മണ്ട, പിന്നെ അശ്വതി സിനിമ നിരൂപണം ചെയ്യുന്ന, മാതൃഭൂമി വീക്കിലിൽ സിനിമ നിരൂപണം ചെയ്യുന്ന പത്മനാഭൻ, അവ ഈ ഒരു സംഘം ആയിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഈ സാഹിത്യത്തെ ഗൗരവമായി കാണാനും കൂടുതൽ കൂടുതൽ

0: രചനകൾ ഉണ്ടാകാനും സഹായിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത.
1: കോഴിക്കോടൻ നാളുകളെ ഓർത്തെടുത്ത് പൂവച്ചൽ ഖാദർ സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ.
0: പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഈ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് അധികവും കോഴിക്കോട് ഗ്രാമങ്ങളുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാനന്ന് മൈനർ റിവിഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ കോഴിക്കോട്ടെ ഗ്രാമങ്ങൾ, അന്ന് മാത്രമല്ല അന്ന് വയനാട് ജില്ല ഫോം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴീ വയനാടും ഒക്കെ ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വിട്ട്. പിന്നെ ഈ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേക ഗ്രാമീണ അന്തരീക്ഷം എനിക്ക് വളരെയധികം സ്വാധീനം എന്നെ ചെലുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് പലപ്പോഴും ഗാനജനയ്ക്ക് ഇത് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ, പിന്നെ വടക്കൻ പാട്ടിൻ്റെ നേരിട്ടുള്ള നമ്മളിപ്പോൾ സാഹിത്യ രൂപത്തിൽ വായിച്ച് എടുക്കുന്നതിനേക്കാളും കൂടുതൽ പലപ്പോഴും നേരിട്ട് പല പാട്ടുകളും കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ജോലി സംബന്ധമായി പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ കൊയ്ത്തുപാട്ടും മറ്റ് പല പാട്ടുകളും കേൾക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഔദ്യോഗിക ജീവിതം പിന്നെ എനിക്ക് വളരെയധികം കോഴിക്കോട്ടെ ജീവിതം എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്.
1: സിനിമയിലേക്കുള്ള വഴി തെളിയുകയായിരുന്നു വർഷം 1972.
0: ആ കാലഘട്ടത്തിലാണ് ആകാശവാണിയിൽ ഗാനങ്ങൾ എഴുതുന്നത് കോഴിക്കോട് നിലയത്തിന് വേണ്ടി. അപ്പോൾ അന്ന് രാഘവൻ മഷായിരുന്നു അവിടുത്തെ മ്യൂസിക് പ്രൊഡ്യൂസർ. അവിടെ വെച്ചാണ് നമ്മൾ ഐ വി ശശി അന്ന് ചന്ദ്രി വീക്കിലിൽ ഇല്ലസ്ട്രേഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഐ വി ശശിയിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്ത് വരുന്നത്. ശശിയെ പരിചയപ്പെടുത്തുന്നത് കാനേഷ് പുനൂറായിരുന്നു. കാനേഷ് പുനൂർ അന്ന് ചന്ദ്രി വീക്കിലി എഡിറ്ററായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള കാൽവയ്പ്. അങ്ങനെ ആദ്യമായി മദ്രാസിലേക്കുള്ള യാത്രയും കോഴിക്കോട് നിന്നായിരുന്നു. കവിത എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ കവിതകളായിരുന്നു എഴുതിയിരുന്നത്. അതിൻ്റെ വിജയനിർമ്മല സംവിധായിക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, വിജയനിർമ്മലയായിരുന്നു. അപ്പോൾ അവരുടെ ചിത്രത്തിൽ കവിതകൾ എഴുതിക്കൊണ്ടാണ് ഞാൻ ചലച്ചിത്രരംഗത്ത് വന്നത്. അപ്പോൾ അതിന് അതിൽ പാട്ടുകൾ എഴുതിയിരുന്നത് ഭാസ്കർ മാഷായിരുന്നു. അപ്പോൾ ഈ കവിതയുടെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു പിന്നെ കവിയത്രിയുടെ കഥയായിരുന്നു. അപ്പോഴ ആ നായിക എഴുതുന്ന കവിതകൾ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കേൾക്കുന്നത് മാതിരി കവിതകൾ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അതിൽ ഒരു ടൈറ്റിൽ പോയം ദാസേട്ടനായിരുന്നു പാടിയത്. പിന്നെയും വത്മീകങ്ങൾ ഉയർന്നു നൂറ്റാണ്ടിൻ്റെ കിന്നര പ്രകാണ്ഡത്തിൽ മാനിഷാദകൾ പൂത്തു. മാറ്റുവാൻ ചട്ടങ്ങളെ മാറ്റുവാൻ പടവാളിൻ മാറ്റൊലി മുഴങ്ങുന്നു മാനസക്ഷേത്രങ്ങളിൽ എന്ന് ഉള്ളൊരു കവിതയായിരുന്നു അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ ചലച്ചിത്രത്തിന് വേണ്ടി എഴുതേണ്ടി വന്നത്.

0: ഒരു ചിത്രത്തിന് പാട്ടെഴുതാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയ ഖാദറിനെ കാത്തു നിൽക്കുന്നത് പോലെ മറ്റൊരു സിനിമ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മകൾ തുടരുന്നു.
1: അത് കഴിഞ്ഞ് കവിതയുടെ വർക്കിന് വേണ്ടി ഞാൻ മദ്രാസിൽ പോയി. രണ്ടാഴ്ചയോളം ഞാൻ മദ്രാസിലുണ്ടായിരുന്നു.
0: കവിത എന്ന ചിത്രത്തിനായി കവിതാ ശകലങ്ങൾ എഴുതാൻ നിയുക്തനായ ഖാദർ ആദ്യമായി സിനിമാ പാട്ട് എഴുതുന്നത് കാറ്റ് വിതച്ചവൻ എന്ന ആ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. വർഷം 1973.
1: അപ്പൊ ഈ കാറ്റ് വിതച്ചവനില് ഗാനങ്ങൾ എഴുതാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാല്, കവിതയുടെ സ്ക്രിപ്റ്റ് ഷെറീഫായിരുന്നു. ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞ മദ്രാസിലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നേരത്തെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. റേഡിയോ സിലോണിലൂടെ വാനമുദം എന്ന് പറയുന്ന പരിപാടി അവർ അവതരിപ്പിച്ചിരുന്നു. ക്രിസ്ത്യൻ സോങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഫിലിമിലൊക്കെ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ മദ്രാസിൽ ഈ കവിതയുടെ വർക്കുമായി പോയപ്പോൾ കാറ്റ് വിതച്ചവന്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ആ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് ക്രിസ്ത്യൻ ആർട്സ്. അപ്പോഴ ഞാനും ഐ വി ശശിയും കൂടെയാണ് ഈ ക്രിസ്ത്യൻ ആർട്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഐ വി ശശിയായിരുന്നു. കവിതയുടെയും കാറ്റ് വിതച്ചവൻ്റെയും അസോസിയേറ്റ് ഡയറക്ടർ ശശിയായിരുന്നു. അവിടെ പോയപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡയറക്ടറാണ് റെവറൻ സുവിശേഷമുത്തു. ചിലപ്പോൾ നമ്മുടെ പടത്തിനും എഴുതേണ്ടി വരും എന്നും

ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ ഗാനജേതാവ് എൻ്റെ ഒരു ചർച്ചയിലേക്ക്, അങ്ങനെ ഈ മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ പേര് പറയും. അതുപോലെ തന്നെ അതിനു മുമ്പ് എനിക്ക് ബന്ധമുണ്ടായിരുന്ന മറ്റു വ്യക്തിയോട് അവിടെ അന്ന് ഈ സ്ക്രിപ്റ്റ് വർക്കിന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് പുള്ളിയും ആ പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ജെ സി ജോർജ്. അപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ ഒരു വലയം അവിടെ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ കാറ്റ് കുതിച്ചവൻ എന്ന് പറയുന്ന ചിത്രത്തിന് പാട്ടെഴുതുന്നത്. പിന്നെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവിടുത്തെ തന്നെ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരുന്നു. അവരുടെ ഈ ഡിവോഷണൽ സോങ്സ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി കമ്പോസ് ചെയ്യുന്ന രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് പീറ്ററും രൂപനും. അങ്ങനെ പീറ്റർ രൂപൻ എന്നുള്ള ടൈറ്റിലാണ് ഇത് വന്നത്. സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി എഴുതുന്ന പാട്ട് മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു, മണിമുകിൽ തേരിലിറങ്ങി, ഭരതക കിങ്ങിണിക്കാടുകൾ, പുളകത്തിൻ മലരാട ചുറ്റി ഒരുങ്ങി, പുഴയുടെ കല്യാണമായി എന്നുള്ള ഗാനമായിരുന്നു ആദ്യം ഈ സിനിമ.

0: ആയി.
1: കാറ്റ് വിതച്ചവനിലെ പാട്ടുകളെല്ലാം തന്നെ ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി.
2: പിന്നെ അലുവ വളരെ ശ്രദ്ധേയമായ ഒരു പാട്ട്, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മനസ്സും കണ്ടു എന്നുള്ള പാട്ടായിരുന്നു.
1: ഗായിക മേരി ശൈലാ.

അക്കാലത്ത് ഏതൊരു ഗാനരചയിതാവും ആഗ്രഹിച്ചു പോകുന്ന സംഗീത സംവിധായകനായിരുന്നു MS ബാബുരാജ്. ആ ഹാർമോണിയത്തിന്റെ ചകിതവാദായനങ്ങളിലൂടെ സ്വന്തം ഈരടികൾ ഈണപ്പെടുന്നതിന് കൊതിക്കാത്ത പാട്ടെഴുത്തുകാരുണ്ടായിരുന്നില്ല. 1973 തന്നെ ഖാദറിന്റെ ആമുഖം സഫലമായി.

0: ചിത്രം ചുഴി.
1: ചുഴിയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ബാബുക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചുഴി എന്ന് പറയുന്ന പടത്തിൽ പാട്ടെഴുതുമ്പോഴാണ് പരിചയപ്പെടുന്നത്. പാട്ട് എഴുതിയിട്ട് ആണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നൊരു പേടി എന്താന്ന് പറഞ്ഞാൽ ഈ പാട്ട് എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ പാട്ട്, ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരാൽ ഞാൻ തൃക്കാൽ കഴുകുന്നു നാഥ. പാട്ട് എടുത്ത് നോക്കിയിട്ട് ആ വളരെ നന്നായിട്ടുണ്ട്, നമ്മുടെ ഈ സന്ദർഭമായിട്ട് വളരെ യോജിച്ച ഇതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യണം, അത് വലിയ അക്ഷരത്തിൽ എഴുതി തരണമെന്ന് പറഞ്ഞു. പുള്ളി നോക്കി വായിക്കാൻ അരമണിക്കൂറിനകത്ത് തന്നെ പുള്ളി ഒരു മൂന്നാല് ട്യൂൺ ഇതിന് ഉണ്ടാക്കി. അങ്ങനെ ഇതിൽ ഏത് ട്യൂൺ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അവിടെ നിന്ന് ഡയറക്ടറും അതിൻ്റെ നിർമ്മാതാവും ഒക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു.

ആ മോഹം സഫലമായി എന്ന് മാത്രമല്ല, ആ ചിത്രത്തിൽ ഖാദർ എഴുതിയ ഒരു പാട്ട് സ്വന്തം ഈണത്തിൽ സ്വയം ശബ്ദം നൽകി ബാബുരാജ് തന്നെ പാടുകയുമുണ്ടായി.

ചിരകാല സുഹൃത്തായ ഐ വി ശശിയാണ് പൂവച്ചൽ ഖാദറിന്റെ ജാതകം മാറ്റിയെഴുതിയ സംവിധായകൻ എന്ന് പറയാം. കവിത എന്ന പൂവച്ചൽ ഖാദർ രംഗപ്രവേശം ചെയ്ത സിനിമയുടെ സംവിധാനത്തിന്റെ ക്രെഡിറ്റ് വിജയനിർമ്മല എന്ന നടിയുടെ പേരിലാണ് ഉള്ളതെങ്കിലും മുഖ്യ സംവിധാന സഹായിയായ ഐ വി ശശിയാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് എന്ന് ഏവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഐ വി ശശിയുടെ പ്രഥമ സ്വതന്ത്ര സംവിധാന സംരംഭമായ ഉത്സവത്തിൽ പൂവച്ചൽ ഖാദറിനെ പാട്ടെഴുതാൻ നിയോഗിച്ചത് വലിയൊരു വഴിത്തിരിവായി. ഉത്സവത്തിന്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഉമ്മൂക്ക എന്ന എ ടി ഉമ്മർ.

ഐ വി ശിഷയുടെ ഫസ്റ്റ് പടമായിരുന്നു ഉത്സവം. ഇതൊരു രണ്ട് ദ്വീപുകളുടെ കഥയാണ്. ദ്വീപ് എന്ന് പറയാൻ പറ്റില്ല, തുരുത്ത്. ചുറ്റും വെള്ളം, പക്ഷേ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലുള്ള രണ്ട് തുരുത്തുകളുടെ കഥയായിരുന്നു ഈ ഉത്സവം എന്ന് പറയുന്നത്. ഷെറീഫ് തന്നെയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. പാട്ടുകളുടെ ഇതെന്ന് പറഞ്ഞ് ഈ പാട്ട് ഞാൻ കോഴിക്കോടുന്ന് പോയി, മദ്രാസിൽ പോയി പാട്ട് എഴുതി കഴിഞ്ഞു. കമ്പോസിങ് ടൈമിൽ ഞാനില്ലായിരുന്നു. സംഗീതം ഉമ്മുക്കായിരുന്നു, എ ടി ഉമ്മർ. അങ്ങനെ ഈ മ്യൂസിക് ഡയറക്ടറുമായി ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് വരെ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉള്ളതാണ് വേറൊരു പ്രത്യേകത. അതായത് ഉമ്മുക്കായ പിന്നെ കാണുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ്. ഉത്സവത്തിലെ പാട്ടുകൾ വളരെ എനിക്ക് വളരെ പോപ്പുലാരിറ്റി നേടി തന്ന പാട്ടുകളാണ്.

0: ഉത്സവത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ജനങ്ങൾ ഹൃദയപൂർവം ഏറ്റെടുത്തു. വർഷം 1975.
1: കരിമ്പ് കൊണ്ടൊരു നയമ്പുമായൻ കരളിൻ കായലിൽ വന്നവനെ.

0: ഉത്സവത്തിലെ മറ്റൊരു പ്രശസ്ത ഗാനം.
1: ആദ്യ സമാഗമ വേദിയിൽ നിന്ന് ഉള്ള പാട്ടിൻ്റെ ഒരു സന്ദർഭം ഒരു ഈ കായലിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ ഈ അവിടെ ഈ ഒരു ഡാം, ഒരു ചെറിയൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇയാൾ എൻ്റെ ഒരു എഞ്ചിനീയർ ഈ നാട്ടിൽ വരുന്നു. അയാൾ അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രേമബന്ധത്തിലാകുന്നു. അതാണ് ഈ കഥയുടെ ഒരു പ്രധാന സംഭവം.

സാധാരണ കാലത്തൊക്കെ ഈ രാത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് ഉണ്ടാകും. പിന്നീട് കുറെ കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ രാത്രിയുടെ പശ്ചാത്തലം വേണ്ട എന്ന് ചില ഡയറക്ടേഴ്സ് പറയുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പശ്ചാത്തലത്തിൽ പാട്ട് എടുക്കുക എന്ന് പറയുന്നതിന് ഈ ഡേ എഫക്റ്റിനേക്കാളും കൂടുതൽ ഇതിന്

കോസ്റ്റ്ലി ആവും എന്നുള്ള ചിലത്. അങ്ങനെ ഈ നമ്മുടെ തുടക്കകാലത്ത് ഒരു നൈറ്റ് ഒരു പ്രധാനമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം ആണ് ആദിസമാഗമത്തെ ജയിൽ. ആ സന്ദർഭത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന, ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷനാണ് ആ പാട്ടിൻ്റെ രചനയ്ക്ക് പ്രേരകമായി.

പക്ഷെ അതില് ഈ മറ്റ് ഒന്നും മാറ്റേണ്ട അവസ്ഥയും വന്നിട്ടില്ല. അങ്ങനെ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് പടമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ്

പക്ഷെ അതില് ഈ മറ്റ് ഒന്നും മാറ്റേണ്ട അവസ്ഥയും വന്നിട്ടില്ല. അങ്ങനെ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് പടമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുഖേ ഞാൻ നമ്മൾ നേരിട്ട് കാണുന്നത്. അങ്ങനെ മദ്രാസിൽ വെച്ച് പിന്നീട് കാണുന്നത് ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ കമ്പോസിങ് വേളയിലായിരുന്നു.

ഉത്സവത്തിലൂടെ പൂവച്ചൽ എട്ടി ഉമ്മർ ടീം എന്നത് ജനപ്രിയ സംഗീത കൂട്ടായ്മയുടെ പേരായി. 1978 റിലീസായ കടൽ കാക്കകൾ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

0: അതിനിടെ എം എസ് ബാബുരാജിന്റെ കൂടെ ചിത്രം ക്രിമിനൽസ്.
1: കാറ്റുവീതച്ചോനും മറിക്കാക്കൊരു നേർച്ചയൊരുക്കാൻ പോകേണം, കാട്ടുതുളസിയിലെ സത്യനു വേണ്ടിയ രോചന പാട്ടും പാടേണം. ദൈവം വന്നു വിളിച്ചാൽ പോലും ഞാനില്ല, ഇന്നീ ഭൂമിയിൽ സിനിമാ താരങ്ങളാണല്ലോ ദൈവങ്ങൾ. എസ് പി എൻ എസ് എം ജി എം ആർ സിന്ദാബാ. ദൈവം വന്നു വിളിച്ചാൽ പോലും ഞാനില്ല.
0: ജയവിജയയുടെ സംഗീത സംവിധാനത്തിൽ 1977 സൂര്യകാന്തി എന്ന ചിത്രം.
2: സൂര്യകാന്തി ബേബിയുടെ ചിത്രമായിരുന്നു.
3: കരയേ നോക്കി

അപ്പൊ സൂര്യകാന്തിയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള രസകരമായ ഒരു അനുഭവം എന്താന്ന് വെച്ചാൽ, ദേവിജയന്മാരാണ് എന്റെ സംഗീത സംവിധായകർ. അപ്പൊ രണ്ട് ഈ കമ്പോസിംഗ് ടൈമിൽ, അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ തമിഴിലെ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇദ്ദേഹം കമ്പോസിംഗ് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിയുടെ മനസ്സിലെ ഈ ഗാനജേതാക്കന്മാരുടെ ഒരു ചിത്രമുണ്ട് തമിഴില്. അന്നിപ്പോ കവിഞ്ചർ കണദാസൻ, പിന്നെ വാലി സാറ്, ഈ ഒരു രൂപമാണ് പുള്ളിയുടെ മനസ്സിലുള്ള ഗാനജേതാക്കന്റെ രൂപം. അപ്പോഴെന്നെ കണ്ടപ്പോഴും ഒരു ഒരു പയ്യൻ ലുക്കായിരുന്നു അന്ന്, സംതൃപ്തി ഈ ടൈമുണ്ട്. അപ്പൊ ഇത് വളരെ വ്യക്തമായി പുള്ളി പറയാനും ബുദ്ധിമുട്ടുണ്ട്. വളരെ രഹസ്യമായി ദേവിയേട്ടനെ വിളിച്ച് ചോദിച്ചു, അല്ല ഈ വേറെ പെരിയ ഗാനജേതാക്കൾ ഒന്നും കിടയാതാ. സുരാസു ഇത് ശ്രദ്ധിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഇതാണ് സുരാസു, വളരെ ബോൾഡാണല്ലോ, ഏതും വളരെ ബോൾഡായിട്ട്. സുരാസു പറഞ്ഞ് എവരുതാ ഇപ്പൊ പെരിയ റൈറ്റർ. എന്നിട്ട് പുള്ളിക്ക് ഒരു തൃപ്തിയിലായിരുന്നു. പക്ഷെ ഈ പാട്ട് പിന്നെ പിക്ചറൈസ് ചെയ്തിട്ട് അതിലെ കരയെ നോക്കി കടലലറുന്നു, ശിലായുഗം മുതൽ പഴിതേടുന്നു ചിന്തമുളച്ച മനുഷ്യൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഫാസി സാർ ഉണ്ടായിരുന്നു, അടൂർ ഫാസി. അപ്പോൾ പുള്ളി ചോദിച്ചു, ആരായി പാട്ട് എഴുതിയിരുന്നത്? അപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ട്. പടമായി ദേവിയുടെ പറഞ്ഞത് പൂവച്ചൽ ഖദറാണ്, അപ്രീഷിയേറ്റ് ചെയ്ത് അവളുടെ നല്ല രചനയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പ്രൊഡ്യൂസർക്ക് ഫാസി സാറിനെ ഭയങ്കര മതിപ്പായിരുന്നു. അപ്പോൾ ഫാസി സാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള

0: മനുഷ്യപുത്രനു വയറെരിയുന്നു.
1: 1978 എം കെ അർജുനൻ എന്ന ഈണങ്ങളുടെ മാന്ത്രികനൊപ്പം ചിത്രം ഇനി അവൾ ഉറങ്ങട്ടെ.

ഞമ്മളിറങ്ങട്ടെ ഡയറക്റ്റ് ചെയ്തത് ജോർജ് സാറാണ്, കെ ജി ജോർജ്. അവിടെ അതിലെ ആദ്യം അർജുന മാഷുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് രക്തസിന്ദൂരം ചേർത്തിയ സന്ധ്യ പാട്ടായിരുന്നു. ആദ്യം മാഷുമായിട്ടുള്ള ആദ്യ കോമ്പിനേഷനിലെ ആദ്യ പാട്ട്. മാഷുമായിട്ടുള്ള ഒരു കമ്പോസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതും പലപ്പോഴും ഒരു ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കമ്പോസിങ്ങിന് നമ്മൾ കൂടെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാറില്ല. പാട്ട് എഴുതിക്കഴിഞ്ഞ് ഇത് പാട്ട് കൊണ്ടുപോകുമ്പോൾ മാഷ് പറയും, ആ സന്ദർഭം അതിൻ്റെ പുറകിലൊന്ന് എഴുതി വെച്ചേക്കാൻ പറയും. അങ്ങനെ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പിന്നെ പാട്ട് ഈ ഡയറക്ടർ പാട്ട് കേൾക്കാൻ സമയത്ത് മാത്രമായിരിക്കും ഈ പ്രൊഡ്യൂസറും മറ്റും വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി പാട്ട് കേൾക്കുന്നത്.

1979 പൂവച്ചൽ ഖാദർ തകര എന്ന ചിത്രത്തിലെ രണ്ട് ഗാനങ്ങളിലൂടെ അവഗണിക്കാനാകാത്ത ഒരു ഗാനരചയിതാവാണ് താൻ എന്ന് ചലച്ചിത്രരംഗത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്.

തകരയിൽ പാട്ടെഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ലളിതഗാനങ്ങളായിരുന്നു. അതിൽ പാട്ടെഴുതാൻ ഒരു അവസരം ഉണ്ടാക്കിയത്, അതായത് ആകാശവാണിക്ക് വേണ്ടി ചെയ്ത ഗാനങ്ങൾ, രാമായണക്കിളി, ശാരിയപ്പെങ്കിളി, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ, ഈ രണ്ട് പാട്ടാണ് എന്നെ ഭരതേട്ടൻ്റെ പടത്തിൽ പാട്ടെഴുതാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. ഈ പാട്ടുകൾ അക്കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളായിരുന്നു. അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടനോട് ഭരതേട്ടൻ ഒരുക്കി പറഞ്ഞു. അദ്ദേഹം അന്ന് രണ്ടു മൂന്ന് പടം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പൂവച്ചൽ ഖാദറും രാധാകൃഷ്ണനും കൂടെ എനിക്കൊരു പടം ചെയ്തു തരണം, ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴതുവരെ ഭരതേട്ടനെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഖാദർ വളരെ ഒരു സന്തോഷകരമായൊരു വാർത്തയുണ്ട്, അതായത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പടം ഭരതന് വേണ്ടി ചെയ്യേണ്ടി വരും എന്ന് പുള്ളി പറഞ്ഞൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴത് എനിക്ക് വളരെ ആഹ്ലാദകരമായ ഒരു ഇതായിട്ട് തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭരതേട്ടൻ്റെ അതിന് മുമ്പ് വന്ന പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേ പുള്ളിയുടെ ഒരു ഒരു പ്രത്യേക സ്റ്റൈൽ ട്രേസിങ്ങിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇതാണ്, അതായത് ഒരു ശൈലി ഭരതൻ ടച്ച് എന്നൊക്കെ പിന്നീട് പറഞ്ഞിരുന്ന രീതി അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്കുണ്ട്. അത് മാത്രമല്ല, പുള്ളിയുടെ വേറൊരു പ്രത്യേകത ഈ പാട്ടുകൾക്ക് കൊടുക്കുന്ന ഒരു

വ്യാഖ്യാനം. കാരണം നമ്മൾ എഴുതി വയ്ക്കുന്ന അർത്ഥത്തിന് അപ്പുറം അതിലെ അർത്ഥതലം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അങ്ങനെ പുള്ളിയായി വർക്ക് ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോൾ മനസ്സ് അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ നിന്ന് റീഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് അപ്പം ആ ഒരു കവിതയ്ക്ക് പ്രാധാന്യമുള്ള ഒരു രീതിയായിരിക്കണം നമ്മുടെ പാട്ടുകളും എന്ന് എനിക്ക് ഒരു മുൻവിധി എനിക്ക് ഉണ്ടായിരുന്നു. രാധാകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കവിത മനസ്സിലാക്കി ട്യൂൺ ചെയ്യുന്ന സംഗീതജ്ഞനാണ്. അപ്പോഴേ ഇങ്ങനെയുള്ള ഒരു സംഗമം ആയിരുന്നു, ഒരു ത്രിവേണി സംഗമം എന്ന് പറയാവുന്ന ഭരതേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ ഞാനും ചേർന്നുള്ള ആ ഒരു സംഗമം ആണ് അതിനൊരു ഈ നല്ല ഗാനം ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കിയത്.

പിന്നെ അതുപോലെ തന്നെ പുള്ളി കവിതയിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ സംഗീതത്തിൽ, പിന്നെ നാടൻ മനസ്സാണ്, നാടൻ കലകളോട് വളരെയധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സഹൃദയത്വമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അതിലെ ഒരു ഈ തകരയുടെ അന്തരീക്ഷം തന്നെ നാടൻ അന്തരീക്ഷമാണ്. അങ്ങനെയാണ് ഈ കുടയോളം ഭൂമി കൊടുത്തോളം കുളിര് എന്നുള്ള പാട്ടിന് എനിക്കൊരു പ്രേരണ നാടൻ അന്തരീക്ഷം, പിന്നെ എൻ്റെ മനസ്സിലുള്ള നാടൻ പാട്ടുകളുടെ ഒരു

പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാലോകം കുറെ കൂടി അനുഭവങ്ങളിലൂടെ അടുത്തയാഴ്ച കുറെ കൂടി അനാവൃതമാകും. ഓർമ്മകളുടെ സംഗീതം ഇനി അടുത്തയാഴ്ച. ആഖ്യാനം വിനീത സുമം. നിർവഹണം

0: മുത്തശ്ശ ഇതേതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
3: കൂൾ ആകൂ.
4: ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ചലച്ചിത്ര ഗാനങ്ങൾ. ജൂൺ എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ വരികളെഴുതി ഇഫ്തി ഈണം നൽകിയ ഗാനം. പാടിയത് സൂരജ് സന്തോഷും ആൻ ആമിയും.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം അതിരൻ. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം PS ജയഹരി.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാക്കെ ടോപ്പ് 5 ദേശമേ ആഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ്
2: വേണ്ടേ എന്നോ? എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും.

0: രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇചൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ആദ്യം ചേരുന്ന യോഗമാണ് ഇന്നത്തേത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ M.A. ചിദംബരം സ്റ്റേഡിയത്തിൽ. ആതിഥേയരായ ഇന്ത്യ 2 മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
1: മഞ്ഞമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: കൊടുക്കുന്നില്ലേ? കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭ മഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്രസൻ ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
6: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
7: അനിൽ പനച്ചുരാന്റെ വരികൾക്ക് രതീഷ് വേഗ ഈണം നൽകി. വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും പാടിയ ഗാനം. ചിത്രം കോക്ടെയിൽ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
7: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
8: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
7: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
9: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
10: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മയൂർഭഞ്ച് ജില്ലയിലെ ഭാദ്പൂർ ഗ്രാമം സന്ദർശിക്കുന്ന ഇരുവരും പുണ്യവനങ്ങളായ സന്താലി ജഹേര, ഹോ ജഹേര സ്കിൽ സെന്റർ, പഹാദ്പൂർ സ്കൂൾ എന്നിവിടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും. മയൂർഭഞ്ച് ജില്ലയിലെ റൈറിംഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇരുവരും 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. പ്രധാനമന്ത്രി ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ

പശ്ചിമബംഗാൾ ദിനാഘോഷത്തിലും പങ്കെടുക്കും. സംസ്ഥാനത്തെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന പ്രധാനമന്ത്രി പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡുവും വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 10,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിക്ക് ജന്മദിനാശംസകൾ നേർന്നു. ധീരത, ലാളിത്യം, വിനയം എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ യാത്ര ആളുകളെ പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും യോഗ പാരമ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെയും വിദേശത്തെ ഇന്ത്യൻ മിഷനുകളുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും 2,500-ലധികം കേന്ദ്രങ്ങളിൽ യോഗ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, കമാൻഡർമാർ, സൈനികർ, സിവിലിയൻ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ഹാർമണി ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതിയുടെ വിധി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ, തന്ത്രപര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങളും സങ്കീർണതകളും ഇരു രാജ്യങ്ങളും മറികടക്കുമ്പോഴും ഇന്ത്യ യുഎസ് ദൃഢമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ വളരുന്നതിനനുസരിച്ച് താൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളപ്പണ വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം തുടങ്ങിയവയെ ചെറുക്കുന്നതിന് ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ വൈസ് പ്രസിഡന്റായി സാംസ്കാരിക സെക്രട്ടറി വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയം പിന്തുടരുമ്പോൾ ആഗോള തീവ്രവാദ ധനസഹായ ശൃംഖലകളെ ചെറുക്കുന്നതിലും നിയമവിരുദ്ധ സാമ്പത്തിക സംവിധാനങ്ങൾ തകർക്കുന്നതിലും രാജ്യത്തിന്റെ നിരന്തര ശ്രദ്ധയെ വിവേക് അഗർവാളിന്റെ പദവി ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസ് പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സ്വന്തമാക്കി. വിദേശകാര്യ മന്ത്രാലയമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ന്യൂഡൽഹിയിൽ ഇന്നലെ പാസ്പോർട്ട് സേവാ ദിവസ് ആഘോഷ പരിപാടിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ പി ആർ ദീപിന് പുരസ്കാരം സമ്മാനിച്ചു. 2013-14 വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ പുരസ്കാരം ആരംഭിച്ചതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി 9-ാം തവണയാണ് കൊച്ചിയെ തിരഞ്ഞെടുക്കുന്നത്. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ലധികം പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻടിഎ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 2,00,000-ലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിസിടിവി നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ സജീവ നിരീക്ഷണമുണ്ടാകുമെന്നും എൻടിഎ വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്

0: ഇവിടെ വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലി പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിനെ മുഖഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വിലങ്ങാടിന്റെ പുനർനിർമ്മിതിക്ക് പ്രത്യേക പാക്കേജും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയെ ചേർത്ത് നിർത്തി വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശന് നാദാപുരത്തിന് നന്ദി അറിയിക്കുന്നതായും MLA പറഞ്ഞു. മാവൂരിൽ വ്യവസായം ആരംഭിക്കുന്നതിന് സാധ്യതാ പഠനം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. 1 കോടി രൂപയാണ് ഇതിന് കണക്കാക്കിയത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ എരഞ്ഞിക്കല്ലിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കെതിരായ വിവേചനങ്ങൾക്കും മോശം പെരുമാറ്റങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കോഴിക്കോട് ജില്ലാതല സ്റ്റുഡൻസ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികളെ ബസ് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് മാത്രം കയറ്റുക, ക്യൂവിൽ നിർത്തുക, സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ പ്രവണതകൾ അനുവദിക്കില്ലെന്ന് കളക്ട്രേറ്റിൽ ചേർന്ന യോഗം വ്യക്തമാക്കി. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് വേഗതയേകുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് ഭാരത് റോസ്കർ യോജനയെന്ന് സി സദാനന്ദൻ MP പറഞ്ഞു. 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല ചടങ്ങിൽ മുഖ്യാതിഥിയെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ആദ്യം ചേരുന്ന യോഗമാണ് ഇന്നത്തേത്. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ശീമാട്ടി റൌണ്ടാനയിലെയും കഞ്ഞിക്കുഴി ജംഗ്ഷനിലെയും ബദൽ മാർഗ്ഗങ്ങളെപ്പറ്റി പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ കിഫ്കോൺ സംഘം ഇന്നെത്തും. പദ്ധതിയിൽ പ്രാഥമിക പഠനം നടത്താൻ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൌത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
1: The Real FM 103.6.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഇനി ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ രതീഷ് വേഗ ഈണം നൽകി വിജയ് യേശുദാസ് പാടിയ ഗാനം. ഗാനരചന അനൂപ് മേനോൻ.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: വിപണിയിൽ ഇന്ന് സ്വർണവില ഗ്രാമിന് 20 രൂപ വർദ്ധിച്ചു, 13,390 രൂപ. പവന് 1,07,120 രൂപ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur. Regal Jewelers.
3: Gold, gold,
4: gold tree.
5: Regal Jewelers, Mau Road, Kozhikode, Innathe Swarnavila.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram and Kozhikode.
6: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
7: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
6: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ.
7: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ്.

0: സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: പ്രിയ ഗീതം.
4: പ്രിയഗീതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയഗീതത്തിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് ഇപ്പോൾ തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0995236617. മറ്റൊരു നമ്പർ 2366176. മൊബൈൽ നമ്പർ 9447444800. പ്രിയഗീതത്തിലെ ആദ്യ ഗാനം അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിൽ ശ്യാം സംഗീതം നൽകി നിതിൻ കേശുവ പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: പ്രിയ ഗീതം.
4: ദിവ്യ വിനീത്, വിനീത് ശ്രീനിവാസൻ എന്നിവർ ഹൃദയം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് എലത്തൂരിൽ നിന്നും സിയാന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന വിനീത് ശ്രീനിവാസൻ, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.

0: ഉണക്കമുന്തിരി.
1: മുത്തശ്ശ ഇതേ ഏതു പ്ലാന്റാണ്?
2: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
1: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
2: എന്തേ
1: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
2: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
4: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം വരട്ടെ.

0: ആകില്ലേ? അതും 5G ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
0: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി 5G ലാഭമഴ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: പ്രിയ ഗീതം.
5: ഇനി കുറ്റിക്കാട്ടൂരിലുള്ള ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. എസ് പി വെങ്കടേഷ് ഈണം നൽകി ചിത്രപാടിയ ഗാനമാണ്. ചിത്രം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്, ഗാനരചന ബിച്ചു തിരുമല.

മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: പ്രിയഗീതം.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയഗീതമാണ്. പ്രിയഗീതത്തിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ വിളിക്കുക. 0495236667 4. അടുത്ത നമ്പർ 2366176. മൊബൈൽ നമ്പർ 9447444800. ഇനി നമുക്ക് കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. അദ്വൈതം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാബു കൊമ്മേരി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: പ്രിയ ഗീതം.
8: പ്രിയഗീതത്തിൽ ഇനി അങ്ങാടി എന്ന ചിത്രത്തിന് വേണ്ടി ശ്യാം ഈണ നൽകി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നടുവണ്ണൂരിൽ നിന്നും മുനീറയാണ്. റിയൽ FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.

0: പ്രിയ ഗീതം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പശ്ചിമബംഗാൾ ദിനമാഘോഷിക്കുന്ന ബംഗാളി ജനതയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. രാഷ്ട്ര നിർമ്മാണത്തിൽ പശ്ചിമബംഗാൾ ചരിത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും സംസ്കാരം, ആത്മീയത, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ മേഖലകളിൽ ബംഗാൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മത സാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ISMന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായന ദിനാചരണത്തിന്റെ ഭാഗമായി

ഈ തദ്ദേശ ഭരണ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കഥ പറയാം കാതോർക്കാം വായനാ സദസ് സംഘടിപ്പിച്ചു. തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും നഗരസഭകളിലെ മാലിന്യ സംസ്കരണവും സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൊളോക്കിയം മറ്റന്നാൾ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ EMS ഹാളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടി. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. KPS മേനോൻ ഹാളിൽ MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഫിഫ 2022 ഫുട്ബോൾ ഗ്രൂപ്പ് എഫിൽ ഇന്ന് രാത്രി 10:30 നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 12 മണിവരെ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാ 9400024444. യുവർ ചോയ്സിൽ ആദ്യം ജാതകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ONV യുടെ വരികൾ, ആർ സോമശേഖരൻ്റെ സംഗീതം.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, മന്ത്ര ബൻ ചുക്കാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നല്ലൂർ നാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കൊട്ടക്കാ വയലിലെ സിന്ധു അനിൽകുമാർ ആവശ്യപ്പെട്ട ഗാനമിത. പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട്, കോഴിക്കോട്.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
6: സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-55 പ്രായമുള്ള വനിതകൾക്ക് 6-8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. ഇതേ പ്രായപരിധിയിലുള്ള തൊഴിൽരഹിതരായ സ്ത്രീകൾക്ക് 3-5 വരെ തിരിച്ചടവ് കാലാവധിയിൽ 4-8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പയും അനുവദിക്കും. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4-7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെയും കുടുംബശ്രീ CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-32 പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചു

0: ഇളവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പകളും അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.kswdc.org വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 240023, STD കോഡ് 04936.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പാലക്കാട് നിന്നും മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ട ഗാനമിതാ, കുഞ്ഞാറ്റക്കിളികൾ. ഈ ചിത്രത്തിൽ ചിത്ര പാടിയത് കെ ജയകുമാറിന്റെ വരികൾ, AJ ജോസിന്റെ ഈണം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
7: മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന ഒ പിയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം ജൂൺ 23 രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത ഡി ഫാം ബി ഫാം കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 2950900, STD കോഡ് 0483.
8: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: യുവർ ചോയ്സിൽ ഇനി ശ്രീകുമാരൻ തമ്പി എഴുതി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സരോജ, ഹരിദാസ്, സുനിത.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
0: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
6: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
8: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
8: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
9: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിന് കീഴിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ മറ്റന്നാൾ, അതായത് ജൂൺ 22 വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 2735003, STD കോഡ് 0483.
10: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: സുജീഷ് കൂറ്റനാട് ആവശ്യപ്പെട്ട ഗാനമിത ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, SP വെങ്കിടേഷ് ഈണമിട്ട്, MG ശ്രീകുമാർ പാടിയത്. ചിത്രം മിന്നാരം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
2: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: താഴേക്കോട് നിന്നും അമ്പിളി ആവശ്യപ്പെട്ട ഗാനവിധ പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണമിട്ട് ലതിക പാടിയത്. ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്.
3: ശരി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ
2: വേണ്ടേ എന്നോ എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിലാണ് ക്ലാസുകൾ നടക്കുക. 6 മാസത്തേക്കാണ് പരിശീലനം. ജൂലൈ 1 പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. SSLC അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത. 18 വയസ്സ് തികഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈൻ എന്നിവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ അഭാവത്തിൽ OBC, SC, ST എന്നിവരെയും പരിഗണിക്കും. അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോമിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഫോട്ടോ, BPL റേഷൻ കാർഡിന്റെ കോപ്പി, വിധവ അഥവാ വിവാഹമോചിതർ ആണെങ്കിൽ ആയത് തെളിയിക്കുന്ന രേഖ സഹിതം. പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൽപ്പറ്റ എന്ന വിലാസത്തിലോ നേരിട്ടോ നൽകണം. പൂരിപ്പിച്ച അപേക്ഷ June 24 വൈകിട്ട് 5 ഓഫീസിൽ എത്തിക്കണം. ഫോൺ നമ്പർ 2022228, STD കോഡ് 04936.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ബാബു സുഭാഷ് ചന്ദ്രൻ എഴുതി, ജോൺസൺ ഇണവിട്ട് സുശീല പാടിയ ഗാനമിത ചിത്രം പ്രേമഗീതങ്ങൾ. ഈ ഗാനം ആവശ്യപ്പെട്ടത് തലശ്ശേരിയിലെ ബഷീർ മേലകത്ത്.

യുവർ ചോയ്സിൽ ഇനി പൊന്നാനിയിലെ അഷ്റഫ് മാടത്തിങ്ങൽ ആവശ്യപ്പെട്ട ഗാനമിത വയലാർ എഴുതി എം എസ് വിശ്വനാഥൻ ഈണമിട്ട് ജയചന്ദ്രനും ലതയും പാടിയത്. ചിത്രം പണിതീരാത്ത വീട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി ചേളന്നൂരിലെ വൈഷ്ണവിയുടെ ഇഷ്ടഗാനമിത. കൈതപ്രമെഴുതി ജോൺസൺ ഈണമിട്ട്, വേണുഗോപാലും ചിത്രയും പാടിയത്. ചിത്രം സ്നേഹസാഗരം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

എഫ് എം പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ ദിനമാഘോഷിക്കുന്ന ബംഗാൾ ജനതയ്ക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസ നേർന്നു. സ്വാതന്ത്ര്യസമരം, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാഹിത്യം, സംഗീതം, സിനിമ, പൊതുജീവിതം എന്നിവയ്ക്ക് ബംഗാൾ നൽകിയ സംഭാവനകൾ വലുതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റ്യാടി സംഭവം പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇത് സംബന്ധിച്ച് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ചൈനയിലെ ഇന്ത്യൻ അംബാസഡറെ ബീജിംഗ് വിളിച്ചുവരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചുവെന്ന സാമൂഹിക മാധ്യമത്തിലെ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പട്ടികജാതി വിഭാഗം പ്ലസ് ടു വി എച്ച് സി വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാഫലം നെഗറ്റീവായി. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ താലൂക്ക് വിഭജിക്കാൻ സംസ്ഥാന ബജറ്റിൽ അനുമതി. താലൂക്കിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സ്വർണവില പവന് 160 രൂപ കൂടി 1,07,120 രൂപയായി. 13,390 രൂപയാണ് ഗ്രാമിന് വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. എഫ് എം പ്രധാന വാർത്തകൾ.

0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്. വെനീസിയ ബാത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. 68-ാം ജന്മദിനം ആഘോഷിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ജനങ്ങൾ ഊഷ്മള വരവേൽപ്പ് ഒരുക്കി. പഹാഡ്പൂരിൽ എത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പതിയും മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പഹാഡ്പൂരിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. പ്രധാനമന്ത്രിയോടൊപ്പം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി സന്താലി ജഹേര, ഹോ ജഹേര എന്നിവിടങ്ങളിൽ പ്രാർത്ഥന നടത്തും. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും പഹാഡ്പൂർ സ്കൂളും ഇരുവരും സന്ദർശിക്കും. മയൂർഭഞ്ച് ജില്ലയിലെ റായറിംഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇരുവരും 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സത്തറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30 പരിപാടി. രാഷ്ട്രപതി റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാമത് ബിരുദദാന ചടങ്ങിലും മുഖ്യാതിഥിയാവും. ഉച്ചയ്ക്ക് ജബൽപൂരിൽ നിന്ന് രാഷ്ട്രപതി ഗ്വാളിയോറിലേക്ക് പോകും. മറ്റന്നാൾ കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന ദ്രൌപദി മുർമു സഹരിയ ഗോത്ര സമൂഹത്തിലെ അംഗങ്ങളെയും ചീറ്റ ട്രാക്കറുകളെയും പാർക്കിന്റെ ഫീൽഡ് ടീമിനെയും കാണും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം

സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ ബംഗാൾ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡുവും ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. താരകേശ്വറിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ

ഉദ്ഘാടനം ചെയ്യും. 12th അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും യോഗ പാരമ്പര്യങ്ങളും ഒരുമിച്ചുകൊണ്ടുവന്ന് രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെയും വിദേശത്തെ ഇന്ത്യൻ മിഷനുകളുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും 2500 കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ, തന്ത്രപര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലി പ്രകാശനം ചെയ്തു. ലഹരിക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടിയിലെ ആൾക്കൂട്ട വിചാരണ പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇതിന് പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഈ മാസം 26 എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തൂഫാൻ ദിനം ആചരിക്കുമെന്നും സംസ്ഥാനതല പരിപാടി എറണാകുളത്ത് സംഘടിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷ നടത്തിപ്പ് കുറ്റപ്പെട്ടതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയുടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ NICSI നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാഫലം നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇവരെ ആശുപത്രിയിലെ ഐസൊലേഷനിൽ നിന്നും മാറ്റി ആരോഗ്യവകുപ്പിന്റെ കർശന മേൽനോട്ടത്തിൽ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ആതിഥേയരായ ഇന്ത്യ 2 കളികളും ജയിച്ച് പരമ്പര ഉറപ്പിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലൻഡിലെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ബ്രസീൽ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 തകർത്തു. ഇന്ന് ഗ്രൂപ്പ് എഫിൽ രാത്രി 10:30 നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും. ചൈനയിലെ ഇന്ത്യൻ അംബാസഡറെ ബീജിംഗ് വിളിച്ചുവരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.

നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന മൂന്നുപേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ എരഞ്ഞിക്കലിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ വിഭജിക്കാൻ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. നിലവിൽ 28 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് മീനച്ചിൽ താലൂക്ക്. പട്ടികജാതി വിഭാഗം പ്ലസ് ടു VHSC വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68th ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12th അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

ജോ കിടത്ത ജോ കിടത്ത കിടത്ത.

എഫ്എം പ്രധാന വാർത്തകൾ. 68ാം ജന്മദിനം ആഘോഷിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പൊരുക്കി ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ജനങ്ങൾ. പഹാഡ്പൂരിലെത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കംപതിയും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ചേർന്ന് സ്വീകരിച്ചു. രാഷ്ട്രപതിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മയൂർഭഞ്ചിലെത്തി. രാഷ്ട്രപതിയോടൊപ്പം പ്രധാനമന്ത്രി സന്താലി ജഹേര, ഹോജഹേര എന്നിവിടങ്ങൾ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനും പ്രബലനുമായ നേതാവാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം ലോകത്തിലെ ഏറ്റവും സ്വാധീന വ്യക്തികളിൽ ഒരാളായി പ്രധാനമന്ത്രി മാറിയെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിക്സി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30 എത്തും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം അല്പസമയത്തിനകം ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ. ആതിഥേയരായ ഇന്ത്യ 2 മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വാട്സാപ്പിൽ ഒരു ഹായ് മാത്രം ഇട്ടാൽ മതി. നമ്പർ ഇതാ, 9400024440. ഇടവപ്പാതി മിഥുനത്തിലെത്തിയിട്ടും മഴമേഘങ്ങൾ ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ് എങ്കിലും ഈ ഒരു മഴപ്പാട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാം. ചിത്രം കിഴക്കൻ പത്രോസ്, ONB രചന, SP വെങ്കിടേഷിൻ്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: ഹലോ ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ഗാനോത്സവമാണ്.
1: നമസ്കാരം.
0: ആരാണ്?
1: എൻ്റെ പേര് പവിത്ര.
0: പവിത്ര. പവിത്ര, എവിടെ നിന്നാണ് വിളിക്കണേ?
1: ഞാൻ കോഴിക്കോട് പറമ്പിൽ ബസാറിൽ നിന്ന്.
0: പറമ്പിൽ ബസാറിന്ന്. ഓക്കെ,
1: അതെ
0: എന്തൊക്കെയാണ് പുതിയ മഴ? ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ മഴ ഉണ്ടോ ഇന്ന്?
1: ഇവിടെ ഇന്ന് മഴ ഇല്ല, ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്.
0: ആ, ഈ മഴ എന്നൊക്കെ പറയുമ്പോഴേ പവിത്രയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ്?
1: മഴ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത്.
0: കുട്ടിക്കാലത്ത് നല്ലൊരു അനുഭവം പറയാൻ പറ്റുമോ? മഴക്കാലത്തെ മഴ ഓർമ്മകൾ.
1: കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയത്ത് സ്കൂളിൽ പോകുന്നത് തന്നെയാണ് മെയിൻ ആയിട്ട്. ഈ കുട പിടിച്ച് ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്ത്
0: നടന്നാണോ പോവാ സ്കൂളില്?
1: അല്ല, അമ്മ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ കൈ പിടിച്ച് ഞങ്ങളെ എന്നെയും എന്റെ ചേച്ചീനെയും ഇങ്ങനെ ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു.
0: അപ്പൊ സ്കൂളിൽ എത്തുമ്പോഴേക്കും കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ?
1: നനഞ്ഞുടുപ്പായിട്ട്
0: സ്കൂളിൽ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ?
1: അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു മെമ്മറി തന്നെയാണ്.
0: അതെ അതെ അതെ. ഇപ്പം ഏത് പാട്ടാണെന്ന് പവിത്ര കേൾക്കാൻ ആവശ്യപ്പെടുന്നത്?
1: എനിക്കിന്ന് പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ട് മതി.
0: ആ, നമ്മുടെ ഒ എൻ വിയുടെ രചന, ശരത്തിന്റെ സംഗീതം.
1: അതെ,
0: പാടിയത് യേശുദാസ് അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ നമുക്ക് ഈ പാട്ടങ്ങ് കേട്ടാലോ?
1: ഓക്കെ,
0: ശരി. വിളിച്ചതിൽ നന്ദി. ഇനിയും വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി ശരി.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
1: സുഗേഷാണ്.
0: സുഗേഷ്, എവിടുന്ന വിളിക്കണേ?
1: പന്തീരങ്കാവ്.
0: അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യുന്നത് സുഗേഷ്?
1: സ്റ്റാർ ഹോട്ടൽ കമ്പനിയിലാണ്.
0: അപ്പോൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്? ഇല്ലേ, ഇന്ന് വർക്ക് ഇല്ലേ?
1: ലീവാണ്. ചെറിയൊരു പരിക്ക് പറ്റിയപ്പോ.
0: അപ്പോൾ വിശ്രമത്തിലാണ്. മഴയൊക്കെ ഉണ്ടോ അപ്പോ പുറത്ത്?
1: ഇല്ല, ഇപ്പം ഇവിടെ അത്യാവശ്യം
0: കാലാവസ്ഥ മാറുകയും അതിനനുസരിച്ച് നമ്മള് മുമ്പൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ഓരോരോ അസുഖങ്ങളൊക്കെ അല്ലേ? അമീബിക് മസ്തിഷ്ക ജ്വരം, ഷിഗല്ല,
1: അപ്പൊ
0: ഇങ്ങനെയൊക്കെ പകർച്ചവ്യാധികളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളതൊക്കെ ഇങ്ങനെ ജാഗ്രത പാലിക്കുക. എന്താണ് നല്ലൊരു മഴ ഓർമ്മകള്, ഒരു അനുഭവം പറയാൻ ഉണ്ടാവുമല്ലോ?
1: സ്കൂൾ തുറക്കുന്ന സമയത്താണ്.
0: നടന്ന് പോകുന്നൊരു ബാല്യകാലായിരുന്നു. ഇപ്പോ പുതിയ തലമുറയിൽ അധിക കുട്ടികൾക്കും സ്കൂൾ ബസ് വീട്ടിൽ നിന്ന് കയറിയില്ലേ? അവര് സ്കൂളില് കുറച്ചും കൂടെ പുറകോട്ടുള്ള ഒരു തലമുറയ്ക്ക് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി സംസാരിച്ച് കൊടയൊക്കെ ചൂടി മിക്കവാറും ഒരു പാരസ്പര്യം ഉണ്ടായിരുന്നു അല്ലേ? ഒരു കൊടയിൽ, അതെ അതെ അതെ, മൂന്നും നാലും ആളുകൾ കൊട ഇല്ലാത്തവൻ കൊട ഉള്ളവരുടെ കൂടെ കൂടി അങ്ങ് ചേർത്ത് അങ്ങ് പോവും.
1: അതെ
0: അതെ. പിന്നെ ഇപ്പം ഏത് പാട്ടാണ് കേൾക്കണ്ടേ? തേന്മാവിൻ കൊമ്പത്തിലെ കറുത്ത പെണ്ണ എന്ന പാട്ട്. ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയാണ്, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. പാടിയത് എം ജി ആ തീർച്ചയായിട്ടും എല്ലാവരോടും പറയാം. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. വിളിച്ചാൽ സന്തോഷം. ഇനി ഓക്കെ, ശരി, ആയിക്കോട്ടെ, സന്തോഷായില്ലേ? ഓക്കെ, പാട്ട് കേൾക്കാട്ടോ. ശരി.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ?

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
1: ഞാൻ 60 ലോക്കറാണ്. സ്നേഹശോഭ.
0: സ്നേഹശോഭ. ഡോക്ടറുടെ വീട് എവിടെയാണ്?
1: വീട് വടകര.
0: വടകര.
1: രംഗാവ്.
0: എന്തൊക്കെയാണ് ടീച്ചറുടെ വിശേഷങ്ങൾ? ഡോക്ടറുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമല്ലോ, പുതിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മഴ ഓർമ്മകൾ, മഴ അനുഭവങ്ങൾ ഇതൊക്കെ.
1: മഴയോർമ്മകള് നമ്മള് ചെറുപ്പകാലത്തുള്ളതാണ് ശരിക്കുള്ള ഓർമ്മകള്.
0: അതെ അതെ അതെ.
1: പോകുന്ന കാലഘട്ടമൊക്കെ.
0: അതെ.
1: പിന്നെ കൊറേ കാലം വയനാടായിരുന്നു. വയനാട്ടിൽ മഴ എന്ന് പറഞ്ഞാൽ അതൊരു മഴ
0: തന്നെയാണ്.
1: രണ്ടും മൂന്ന് ഉരുൾപൊക്ക ഉരുൾപൊട്ടല്. പിന്നെ ഒരിക്കലും 18 ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കഴിഞ്ഞു.
0: നമ്മള് പലപ്പോഴും മഴ നല്ല നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പലപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ?
1: 18 ഒരിക്കാലത്തും വെള്ളം കയറ്റിണ്ടായിരുന്നില്ല. 18 ബാണാസുര സാഗർ തുറന്നപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം കയറ്റി, വണ്ടിയൊക്കെ പോയി പോയി.
0: അതിനുശേഷം അത്തരം ഒരു മഴ പിന്നീട്
1: പിന്നീട് ഒരിക്കലും അങ്ങനെ വെള്ളം
0: കയറ്റിയിട്ടില്ല. നമ്മളിപ്പോഴും പറയും, പല ആളുകൾക്കും മഴ എന്ന് പറയുന്നത് ഒരു ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയും അല്ലേ കവി?

0: കവികളും പാട്ടെഴുതുന്ന ആളുകളും ഗാനരചയിതാക്കളും ഒക്കെ മഴ ഒരുപാട് ഇങ്ങനെ കാല്പനികവൽക്കരിച്ചൊക്കെ എഴുതും. അപ്പം അത്തരത്തിൽ നല്ല കവിതകളും പാട്ടുകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റും. പക്ഷെ അതേ സമയം ഇങ്ങനെ ചില ദുരനുഭവങ്ങൾ മഴ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊക്കെ അതിജീവിക്കും അല്ലേ? ആ അതിജീവിക്കും. അപ്പം നമുക്കേ ഇന്ന് ഡോക്ടർ ഏത് പാട്ടാ വേണ്ടത്?
1: ഇതില് നമ്മുടെ ഒരു വളക്കൻ വീരഗാഥ എന്നുള്ള സിനിമയുടെ ചന്ദനലേപസുഗന്ധം.
0: കെ ജയകുമാറിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം, പാടിയത് യേശുദാസ്. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആ ഇപ്പൊ കിട്ടിയല്ലോ. ആ അതെ കിട്ടിയല്ലോ, കിട്ടിയത് വിളിച്ച്. ആ അപ്പൊ സന്തോഷമായല്ലോ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
1: നമസ്കാരം. ഞാൻ റീനയാണ്, കുന്നമംഗലം നൊച്ചിപ്പോയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: റീന, കുന്നമംഗലം നെച്ചിപ്പോയിൽ നിന്ന്.
1: അതെ, ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഹായ് ഇടാറുണ്ടായിരുന്നു, ഇന്നാണ് ഇപ്പോൾ കിട്ടിയത്.
0: കിട്ടിയല്ലോ. ആ, അതാണ്, നമ്മൾ ഒന്നോ രണ്ടോ തവണ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും ശ്രമിക്കുക അല്ലേ. ആ, ശ്രമിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ കിട്ടിയത് അല്ലേ.
1: അതെ.
0: ആ, ഇപ്പോൾ കുറേ പേര് നേരത്തെ ഇങ്ങനെ സംസാരിച്ചപ്പം മഴ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയ കാര്യം. ആ, അപ്പോൾ നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളല്ലാതെ പെട്ടെന്ന് റീനയുടെ മനസ്സിൽ മഴ എന്ന് പറയുമ്പോൾ എന്താണ്?
1: മാഡം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്കൂൾ ജീവിതം മഴ ഓർമ്മകൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും.
0: അതെ, അതെ, അതെ.
1: പക്ഷേ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ വൈകിട്ട് ചായ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അത്ര അന്ന് കാരന്തൂരാണ്, അവിടെ കടയിൽ വാങ്ങി വെക്കും, അത് എടുത്തുകൊണ്ടുവരാൻ ഞങ്ങൾ പോകണം. കുട്ടികൾ, ഞാനും രണ്ട് അനിയത്തികളുമാണ്.
0: അപ്പൊ സ്കൂൾ വിട്ട് വന്നിട്ട് കിട്ടുന്ന, പതിവായി കിട്ടുന്ന ഒരവസരം.
1: ആ, മഴ നല്ല അസ്വസ്ഥാണ് പോകുന്നത്. ഒരു തോടുണ്ട്, ആ തോട് ചാടി കയറി വെള്ളത്തിലിറങ്ങിയിട്ടൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോരായി. പക്ഷെ അതല്ല രസം. ഈ ഒരു ദിവസവും ഒരു നല്ല ശക്തിയായ മഴയുള്ള ദിവസം കാരന്തൂരില് ഞാൻ തന്നെ പീടിയയിലേക്ക് പോണ്ടി വന്നു. കുട്ടിയാണ് ഒരേ, എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. അപ്പൊ മഴ, കനത്ത മഴയായപ്പോ ഉണക്കമീൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണക്കമീൻ വാങ്ങിക്കാൻ ഒരു 3-4 കട മുകളിലോട്ട് പോണോ. അപ്പൊ ഞാൻ ഈ സാധനം വാങ്ങി വെച്ച കടേന്റെ മുന്നില് അന്ന് ഓവുപാലോ ഓവുചാലുണ്ട്. ആ ചാലിന് അന്ന് സിമെന്റിന്റെ സ്ലാബൊന്നുമില്ല, നമ്മുടെ പനമ്പാത്തി എന്ന് പറയും. അതൊരു 3 കഷ്ണം ആ കടയിലേക്ക് കയറാൻ മാത്രമല്ലൊരു വീട്ടിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഉണക്കമീന് വാങ്ങിച്ച് ഇങ്ങോട്ട് വരുമ്പോ മഴ കൊടയുണ്ട്, പിന്നെ വേറെ എന്തോ ഒന്നോ രണ്ടോ സാധനം കൂടി കയ്യിലുണ്ട്. പക്ഷെ കറക്റ്റ് ഇവിടെ എത്തിയപ്പോ ഈ ഉണക്കമീന്റെ പൊതി ഈ ഓവുചാലിലേക്ക് വീണു
0: വീണു.
1: മാഡം കേൾക്കുന്നുണ്ടോ?
0: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
1: അപ്പൊ ഞാൻ ആകെ ബേജാറായി. ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് പോയാൽ പിന്നെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല.
0: നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടായിരിക്കും അന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്.
1: അതെ, അതെ. അച്ഛനാണെങ്കിൽ മീനില്ലാതെ കഴിക്കൂല, അപ്പൊ പച്ചമീൻ എന്തോ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കും.
0: അതെ,
1: ഓർക്കുന്നില്ല.
0: ചില സമയത്തെ ഈ മഴ ശക്തിയായിട്ട് പെയ്യുന്ന സമയത്തൊക്കെ കടലിൽ പോവാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവും ഈ മത്സ്യബന്ധന. ആ, അപ്പൊ അത്ര അവർക്കൊക്കെ ആശ്രയം എന്ന് പറയുന്നത് ഉണക്കമീനായിരിക്കും. അപ്പൊ ശരിക്കും ഈ ഒരു മഴ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും അല്ലേ?
1: അപ്പൊ അതിന്റെ രസം അതല്ല മാഡം. അതെ, എന്റെ അച്ഛന്റെ അനിയന്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഈ മസാല സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, മീൻ വാങ്ങാൻ വേണ്ടി മുകളിലോട്ട് പോയതാണ്. അപ്പൊ പാപ്പനാണ്, പാപ്പൻ എന്നോട് ചോദിച്ചു എന്താന്ന് എന്റെ മുഖഭാവം കണ്ടപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, പാപ്പ ഉണക്കമീന് വെള്ളത്തിൽ വീണു പൊലിച്ചു പോയി. അപ്പൊ പാപ്പൻ എന്നെ നോക്കി ചിരിച്ചിട്ട് എന്നോട് ചോദിക്ക, ഉണക്കമീനല്ലേ നീ താൻ അതെന്നല്ലേ വാങ്ങിയത്? ജീവനുള്ള മീനല്ലല്ലോ വെള്ളം കണ്ടപ്പോ ചാടി
0: പോവാൻ. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും നല്ലൊരു മഴ ഓർമ്മ, മഴ അനുഭവം കേൾക്കാൻ പറ്റും. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പിന്നെ അരയന്നങ്ങളുടെ വീട് എന്നുള്ള സിനിമയിലെ ഒരു യുഗ്മഗാനല്ലേ ദീനദയാലു,
0: ആ യേശുദാസും ഗായത്രിയും പാടിയത്, ആ പാട്ടാണ് കേൾക്കേണ്ടത്.
1: ആകാശവാണിയിലുള്ള എല്ലാ ആൾക്കാരോടും എന്താ അന്വേഷണം പറയൂ?
0: തീർച്ചയായും തീർച്ചയായും, ഇതാ അന്വേഷണം അറിയിച്ചിരിക്കുന്നു. നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
1: ഓ ശരി
0: ശരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഗാനോത്സവാണ്, ആരാണ്?
2: അതും പ്രേമിയാണ്. എടക്കരയെന്ന്
1: പ്രേമി. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ.
2: പുതിയ വിശേഷങ്ങൾ എന്ന് പറയാൻ, ഇപ്പൊ നാളെ ഇനി അന്താരാഷ്ട്ര യോഗ ഡേ ആണല്ലോ. ഞങ്ങൾ ഈ ആട്ടോ ലിവിംഗിന്റെ ഇതിലുള്ള ആളാണ്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കണം. പിന്നെ പഴയ പാട്ട് ഇഷ്ടാണ്. അതും ജയേട്ടന്റെ പാട്ടാണ് ഇഷ്ടം. ചെറുപ്പം മുതലേ ജയേട്ടന്റെ പാട്ടിനോടാണ് താല്പര്യം.
1: അത് ശരി. ഇപ്പൊ കൊറേ പേര് ഇങ്ങനെ മഴ അനുഭവങ്ങളും സ്കൂൾ ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചു. അപ്പൊ പ്രേമിയുടെ മനസ്സിൽ പെട്ടെന്ന് മഴ എന്ന് പറയുമ്പോ എന്താണ്?
2: മഴ എന്ന് പറയുമ്പോ എനിക്ക് പറഞ്ഞോടം മുമ്പേ എനിക്ക് ഇഷ്ടമാണ് മഴ എന്ന് പറഞ്ഞാലും. മഴ ഇപ്പം ഇന്ന് മഴയൊന്നുമില്ല, ഇന്ന് നല്ല വെയിലാണ്. പിന്നെ മഴ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇങ്ങനെ ഓരോരോ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി.
1: അതെ അതെ അതെ. ഈ ചില സമയത്തെ മഴ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. കുറച്ച് സമയം ഇങ്ങനെ വെയിൽ വരും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മഴ. അപ്പൊ ശരിക്കും ഈ വീട്ടമ്മമാരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ അകത്തേക്ക് എടുത്തിട്ട് അല്ലെ വസ്ത്രങ്ങൾ, തുണികൾ മുഴുവനും പുറത്തേക്ക് ഇടുക. ചെറിയൊരു വെയിൽ കാണുമ്പോഴേക്കും നമ്മൾ പുറത്തേക്ക് ഇടും. അപ്പോഴായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടം എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അല്ലേ?
2: ഇന്നിപ്പോ നല്ല വെയിലാണ്.
1: ഇന്ന് നല്ല വെയിലാണ്.

0: തന്നെ അമ്പലത്തിൽ പോയി വന്ന് മഴയൊന്നും താത്തേനും കൂടെ സുഖമായിട്ട് പോയി വന്ന്.
1: പക്ഷെ നമുക്ക് മഴ പെയ്യേണ്ട സമയത്ത് നമുക്ക് മഴ വേണം താനും.
0: ആ പെയ്യണം, അതാണല്ലോ. മഴ പെയ്താലും എല്ലാവർക്കും ശല്യം, മഴ പെയ്തില്ലെങ്കിൽ അതും.
1: നമ്മുടെ കാർഷിക സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചൊല്ലുകൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ മഴക്കാല ചൊല്ലുകള് കൃഷിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ആ കാലാവസ്ഥ ഒക്കെ മാറി മറിഞ്ഞോടുകൂടി അതൊക്കെ ഇപ്പൊ വിസ്മൃതിയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
0: ഞാൻ എനിക്ക് ജയേട്ടന്റെ ഏതെങ്കിലും ഒരു പാട്ട് മതി. എനിക്ക് ചെറുപ്പം മുതലേ ജയേട്ടന്റെ പാട്ടിനോട് ഇഷ്ടം.
1: അപ്പൊ ജയചന്ദ്രന്റെ വലിയൊരു ആരാധികയാണ്.
0: പിന്നെ ജയേട്ടൻ ടൗൺ ഹാളില് ഒരു പരിപാടി ഉണ്ട് ഇനി ജയേട്ടന്റെ പാട്ടിന്റെ.
1: അപ്പൊ നേരിട്ട് കാണാനും കേൾക്കാനൊക്കെ പറ്റി?
0: അല്ല, അങ്ങനെയല്ല. അത് ജയേട്ടനെ ഞാൻ മുമ്പേ കൊറേ മുമ്പ് ശ്രീകണ്ഠേശ്വരത്തില് ശിവരാത്രിക്ക് ഗാനം മേളയ്ക്ക് വന്നിരുന്നു.
1: ഓ, അപ്പൊ ഇഷ്ടഗായകനെ നേരിൽ കാണാനും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ഭാഗ്യല്ലേ അത്. അപ്പൊ ജയചന്ദ്രൻ പാടിയ നമുക്കേ മുത്തശ്ശി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് കേൾക്കാം. പി ഭാസ്കരന്റെ ഭാവന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അപ്പൊ വിളിച്ചാൽ സന്തോഷം. ഓക്കെ, ശരി, പാട്ട് കേൾക്കാം.
0: ഓ ശരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഗാനോത്സവമാണ്, ആരാണ്?
2: ഞാൻ നൗഷിത.
1: നൗഷിത, നൗഷിത എവിടുന്ന വിളിക്കണേ?
2: പാലായി പയ്യടിങ്ങത്ത് നിന്ന്.
1: എന്താ ചെയ്യുന്നേ?
2: ഒന്നും ചെയ്യുന്നില്ല.
1: അതും വലിയൊരു ഒരുപാടല്ലേ. നമുക്ക് സഭയും മറ്റു പല ജോലികളൊക്കെ, പ്രത്യേകിച്ചൊരു 10 മണി തൊട്ട് 5 മണി വരെ അങ്ങനെ ഓരോ സമയം ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലേ, വീട്ടമ്മമാരെ സംബന്ധിച്ച് എല്ലാ സമയവും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ. അതെ, ആദ്യം എഴുന്നേക്കുകയും ഏറ്റവും അവസാനം കിടക്കുകയും അല്ലേ, അതുവരെയുള്ള ഓരോരോ ജോലികൾ ആയിട്ട് അങ്ങനെ.
2: അതന്നെ വലിയ ജോലി തന്നെയല്ലേ മാഡം?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതിലൊക്കെ വീട്ടുകാരൊക്കെ സഹായിക്കുമല്ലോ അല്ലേ?
2: ഓ,
1: ഇപ്പൊ കൊറേ ആളുകളെ ഇങ്ങനെ മഴ ഓർമ്മകള് അവരുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. നൗഷിനിയുടെ മനസ്സിൽ എന്താണ് മഴ എന്ന് പറയുമ്പോ?
2: മഴ എന്നറിയുന്ന പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് ഒരുപാട് മഴ കൊണ്ട് നനഞ്ഞിട്ടൊക്കെ പോകുന്നത്
1: എനിക്ക് തോന്നുന്നു. വിളിച്ച ആളുകൾ അധികവും ഇങ്ങനെ സ്കൂൾ കാലത്ത് ആ മഴ നനഞ്ഞു പോകുന്ന ഒരു അനുഭവം, അതാണ് അധികം പേരും പറയുന്നത്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് മഴ നനയുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അല്ലേ?
2: അതെ അതെ അതെ, അത് ഭയങ്കര ഇപ്പൊ ഒരു നൊസ്റ്റാൾജി ആയിട്ടാണ് തോന്നുന്നത്. മഴ പെയ്യും, ഇപ്പൊ മഴ ഇല്ല സംഭവം.
1: അന്നൊക്കെ സ്കൂളിലൊക്കെ നടന്നു പോകുന്ന കാലത്ത് ഇങ്ങനെ ചെറിയ ചെറിയ തോടുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, മീനിനെ പിടിച്ചും
2: ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരും. മക്കൾക്ക് എന്ത് വയലിൽ
1: കുട്ടികളൊക്കെ ഇങ്ങനെ ചേമ്പിലയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ മഴക്കാലത്ത് ചേമ്പിലയിൽ വരുന്ന വെള്ളം ഇങ്ങനെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രസത്തുള്ളികളെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിച്ചും അങ്ങനെയൊക്കെ പോകുന്നൊരു കാലം.
2: അപ്പൊ
1: പുതിയ കാലത്തെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രസങ്ങൾ കണ്ടെത്താനും ആഘോഷം പറ്റുന്നുണ്ട്. അപ്പം പഴയ തലമുറയ്ക്ക് അങ്ങനെ സന്തോഷം കണ്ടെത്തുമ്പോൾ പുതിയ തലമുറ പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്.
2: നമുക്ക് പഴയ കാലത്തെ ആ ഓർമ്മയിലേക്ക്, അതെ,
1: മഴക്കാലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ ഇങ്ങനെ മഴ പോലെ തന്നെ പെയ്തു വരുന്ന ഒരു കാലാണ് മഴക്കാലം. അപ്പൊ വിളിച്ച് സന്തോഷം. ഏത് പാട്ടാ വേണ്ടത്?
2: കരുമാടിക്കുട്ടല്ലേ.
1: കരുമാടിക്കുട്ടല്ലേ, ഏത് പാട്ടാണ്?
2: നെഞ്ചുടുക്കിന്റെ.
1: തീർച്ചയായിട്ടും ആ പാട്ട് തന്നെ കേൾപ്പിച്ചുതരാം. അങ്ങനെ മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ അല്ലേ നമ്മളൊരു പാട്. അപ്പൊ നമ്മള് ഒന്നിലും നിരാശ പാടില്ല. നമ്മളിങ്ങനെ വിളിക്കുക, വിളിച്ചിട്ട് ഒന്നോ രണ്ടോ തവണ കിട്ടിയില്ല, അപ്പൊ നമ്മൾ പിൻവാങ്ങി പിന്നെ നമുക്ക് പിന്നെ ഒരു അവസരം കിട്ടില്ല. അപ്പൊ നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും കിട്ടും.
2: ഓക്കെ, എന്തായാലും സന്തോഷം കിട്ടിയതിൽ.
1: സന്തോഷം, ഈ സന്തോഷത്തിൽ നമുക്ക് ഈ പാട്ടങ്ങ് കേൾക്കാം. അപ്പൊ യൂസഫ് അലി കേച്ചേരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം, കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.
2: ശരി, താങ്ക് യു.

0: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് സ്റ്റെപ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത്

0: 7:25 സമർപ്പിക്കുന്നത്.
1: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, നിതുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
2: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്, കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ. പണ്ടേ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിൻ്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിൻ്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്ത് തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽച്ചിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിൻ്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായി എത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറി നിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെപ്പോലെ സഹായിയായി വന്നതെങ്കിൽ, കിടപ്പാടം പോലുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി അവധൂതവേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷയനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
3: കുട്ടികളെവിടെ? നീ നീ അവരെ കൊണ്ടുവന്നോ പോലങ്ക? നിങ്ങൾ നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? ഓ, അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ, ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
4: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റസ്കോൾനിക്കോവ്, ആൻഡ്രി.
3: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ, പോലങ്ക, ലിഡ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ

എന്നെ കിടത്തു. സമാധാനത്തോടെ സമാധാനത്തോടെ ഞാൻ ഞാൻ മരിക്കട്ടെ, ഞാൻ മരിക്കട്ടെ. എന്ത് പുരോഹിതനോ, എനിക്ക് എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം ദൈവം എനിക്ക് എനിക്ക് മാപ്പ് നൽകും. എന്നിട്ടും എന്നിട്ടും അവനെനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാൻ ഞാനത് ഞാനത് കാര്യമാക്കുന്നില്ല.

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോ, ഞാനാണ്.
2: ഓ, നിങ്ങൾ ഇവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്. എൻ്റെ പക്കൽ അത് ധാരാളമുണ്ട്. രണ്ട് കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 രൂപ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
2: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
1: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
2: അതെ,
1: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
2: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു ഔദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധയെ പോലെയാണ്. പറയൂ, ലൂഷിനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
2: നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ?
1: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയയുടെ അയൽവാസി.
2: നിങ്ങളോ?
1: അതെ,
2: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
1: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്കിനിയും കാണാം.
3: എനിക്ക് കടന്നു വരാമോ?
2: റസ്മുഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ.
3: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
2: ഇല്ല, ഒരസുഖവുമില്ല.
3: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
2: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
3: അവസാനമായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദ കെട്ട പ്രവൃത്തികൾ ഒരു ഭ്രാന്തന് മാത്രം

0: മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
1: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
0: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേയുള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
1: അമ്മയോ?
0: അതെ, അവർ നിന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ, നടക്കട്ടെ.
1: അതിനിടയ്ക്ക് നീ പോകാൻ എണീറ്റോ? ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: നിനക്കതിൽ എന്ത് കാര്യം? നീ അതൊന്നും അറിയേണ്ടതില്ല.
1: ഓക്കെ, നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
0: എങ്ങനെ?
1: നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
0: നീ എങ്ങനെ അറിഞ്ഞു?
1: അപ്പോൾ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നും വളരെ യുക്തിബോധമുള്ളവനാണ്. ഒരിക്കലും സമനില തെറ്റിയവനായിരുന്നില്ല, ഒരിക്കലും.
0: നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുടിക്കാൻ പോകുന്നു.
1: റസ്മുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
0: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? മിന്നി, ഞാൻ എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഭൂപീന്ദർ സിംഗും ആശാ ഭോസ്ലെയും പാടിയത്.

ഭൂപീന്ദർ സിംഗും ആശാ ഭോസ്ലെയും പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം 4:45.

എഫ്എം പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിച്ചു. പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ നടക്കുന്ന ദേശീയതല പരിപാടിക്ക് പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. അങ്കമാലി അരൂർ ദേശീയപാത 544 ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചതായും ഉടൻ വിജ്ഞാപനമുണ്ടാകുമെന്നും ബെന്നി ബഹനാൻ എംപി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കണ്ണൂർ പയ്യാമ്പലത്ത് കടലിലിറങ്ങിയ 4 കർണാടക സ്വദേശികൾ അപകടത്തിൽപ്പെട്ടു. ഒരാളെ കാണാതായി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രിയരെ, ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 4 മണിവരെ വാട്സാപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ ഇതാ 9400024440. യുവ ചോയ്സിൽ ആദ്യം ഇടമൺ തങ്കപ്പൻ എഴുതി വിദ്യാധരൻ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാദമുദ്ര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
5: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായി.

0: വെളിച്ചെണ്ണ. കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: മലപ്പുറത്ത് നിന്നും രവീന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമിത. ബിച്ചു തിരുമല എഴുതി, ജയവിജയ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം മാറ്റൊലി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: ബാലുശ്ശേരിയിലെ മുകുന്ദന്റെ ഇഷ്ടഗാനമിത, വയലാറെഴുതി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ

0: എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച ശശി എളേച്ചനും മിനി കൊച്ചമ്മയ്ക്കും വേണ്ടി കൊടകര തൃശൂരിൽ നിന്നും ബിന്ദു ദിലീപ് ആവശ്യപ്പെട്ട ഗാനമാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി, ഇളയരാജ ഈണമിട്ട് ജാനകിയും ജയചന്ദ്രനും പാടിയത്. ചിത്രം സാഗരസംഗമം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഇനി വൈശാലി എന്ന ചിത്രത്തിൽ ദിനേശും ലതികയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കാക്കൂരിൽ നിന്നും ലിജി.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം 4 ഇരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
4: യുവർ ചോയ്സിൽ ഇനി RK ദാമോദരന്റെ വരികൾക്ക് വിദ്യാധരൻ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം തടവറയിലെ രാജാക്കന്മാർ. ഈ ഗാനത്തിന്റെ ഇഷ്ടശ്രോതാവ് രാമനാട്ടുകരയിലെ അജിതാ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രകാശ് കുനിയിലിന്റെ ഇഷ്ടഗാനമിത. കൈതപ്രം എഴുതി, എസ് പി വെങ്കടേഷ് ഈണമിട്ട്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കൗരവർ.

0: മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: രാമനാട്ടുകരയിലെ ബാബുവിന്റെ ഇഷ്ടഗാനമിത, വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയത്, ചിത്രം ചട്ടക്കാരി.
4: മന്ദസമീരനിൽ ഒഴുകി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: യുവർ ചോയ്സിൽ ഇനി പരുത്തിപ്പാറയിലെ ബാവയുടെ ഇഷ്ടഗാനമിത. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചനെ ഇടവിട്ട് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം ഒരു മുത്തശ്ശിക്കഥ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: നന്മണ്ടയിൽ നിന്നും വിലാസിനി ആവശ്യപ്പെട്ട ഗാനമിത പൂവച്ചൽ ഖാദർ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ലതികയും പാടിയത്. ചിത്രം ഓർമ്മിക്കാൻ ഓമനിക്കാൻ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
5: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
6: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
7: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

എഫ്എം പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിച്ചു. പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. 9,44,00,000 ലധികം കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറും. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന്

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. തിരുവനന്തപുരം ശ്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പി എം കിസാൻ ഉത്സവ് ദിവസ് പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സാമൂഹ്യ മാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ പരിശീലനം പൂർത്തിയാക്കിയ 16 പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാക്കെ ടോപ്പ് 5 ദേശമേ ആഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: സ്വന്തം കാണികൾക്ക് മുമ്പിൽ കളിക്കാനിറങ്ങുക എന്നാൽ 12 കളിക്കാരുമായി

കളത്തിലിറങ്ങുന്നതിന് തുല്യമാണ് എന്ന് പറയാറുണ്ട്. സ്റ്റേഡിയം ഒന്നാകെ ടീമിനായി ആർത്തു വിളിക്കുമ്പോൾ കളിക്കാനിറങ്ങുന്നവരുടെ ഊർജ്ജനിലയും ഉയരങ്ങൾ തൊടുന്നു. വാഷിംഗ്ടണിലെ സ്വീറ്റ് സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഗ്രൂപ്പ് ഡിയിൽ ഓസ്ട്രേലിയക്കെതിരെ തങ്ങളുടെ രണ്ടാം കളിക്കിറങ്ങിയ അമേരിക്കൻ ടീമിനും കാണികളുടെ പിന്തുണ കലവറയില്ലാത്തതായിരുന്നു. ഇരമ്പുന്ന സ്റ്റേഡിയത്തിന്റെ ശബ്ദം ആവേശമാക്കി പന്തുതട്ടിയ ആതിഥേയർ മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് മെക്സിക്കോയ്ക്ക് പിന്നാലെ അടുത്ത റൌണ്ടിൽ കടക്കുന്ന രണ്ടാമത്തെ ടീമായി. ആദ്യ കളിയിൽ പരാഗ്വേക്കെതിരെ എന്ന പോലെ എതിരാളികളുടെ സമ്മാന ഗോളിലൂടെയാണ് അമേരിക്ക സ്കോറിംഗ് തുടങ്ങിയത്. ബോക്സിലേക്ക് വന്ന പന്ത് പ്രതിരോധിക്കുന്നതിനിടെ ഗോൾ പോസ്റ്റ് അഭിമുഖീകരിച്ചു നിന്ന കാമറൂൺ ബർഗാസിന്റെ കാലിൽ നിന്ന് പന്ത് പതിച്ചത് സ്വന്തം വലയിൽ. അമേരിക്ക 1 ഓസ്ട്രേലിയ 0. ഗോൾ വഴങ്ങിയ ഓസീസുകാർ കളിയുടെ ഗതിവേഗം കൂട്ടാൻ ശ്രമിച്ചു എങ്കിലും അർത്ഥവത്തായ മുന്നേറ്റങ്ങൾ ഉണ്ടായില്ല. ഇടയ്ക്ക് ലക്കി നടത്തിയ ശ്രമം പുറത്തു പോവുകയും ചെയ്തു. 43 മിനിറ്റിൽ അമേരിക്കയുടെ ജയമുറപ്പിച്ച ഗോൾ പിറന്നു. ബോക്സിലേക്ക് വന്ന പന്ത് ഓസ്ട്രേലിയൻ പ്രതിരോധം തടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉയർന്നു വീണത് അലക്സ് ഫ്രീമാന്റെ മുമ്പിലാണ്. ഗോൾ വരയുടെ തൊട്ടു മുമ്പിൽ നിന്ന് തലകൊണ്ട് ഒന്ന് തൊട്ടുകൊടുക്കുകയേ വേണ്ടി വന്നുള്ളൂ. പക്ഷെ ഗോളിന്റെ നാടകീയത അവിടെ അവസാനിച്ചില്ല. ഇതിനിടെ ലൈൻ റഫറി ഓഫ്സൈഡ് വിധിച്ചിരുന്നതിനാൽ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഗോൾ അനുവദിക്കപ്പെട്ടത്. 2-0 അമേരിക്ക മുമ്പിൽ. ആദ്യ പകുതിയെ അപേക്ഷിച്ച് കൂടുതൽ സമ്മർദ്ദം ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും രണ്ടാം പകുതിയിൽ ഉണ്ടായിയെങ്കിലും ഗോൾ മടക്കാൻ അവർക്ക് സാധിച്ചില്ല. സ്വന്തം ഹാഫിലേക്ക് കൂടുതൽ പിൻവാങ്ങിയും പന്ത് കൂടുതൽ കൈവശം വച്ചും ആതിഥേയർ കളിയുടെ നിയന്ത്രണം തുടർന്നു. ഇതിനിടെ കളി ഒട്ടക്കെ പരുക്കനായി മാറിയത് പോരാട്ടത്തിന്റെ രസം കെടുത്തി. 4 ഓസ്ട്രേലിയൻ കളിക്കാർക്കും 3 അമേരിക്കൻ താരങ്ങൾക്കും റഫറി ഫെലിക്സ് സ്വയർ മഞ്ഞക്കാട് നൽകുകയും ചെയ്തു. ജയത്തോടെ അമേരിക്ക അടുത്ത റൌണ്ട് ഉറപ്പാക്കിയപ്പോൾ ഓസ്ട്രേലിയക്ക് പരാഗ്വേക്കെതിരായ മത്സരം നിർണായകമായി. ചില മത്സരങ്ങളിൽ ഗോളുകൾ ഏറെയൊന്നും പിറക്കുകയുണ്ടാവില്ല, പക്ഷെ ആവേശത്തിന് തെല്ലും കുറവും ഉണ്ടാവില്ല. ഗ്രൂപ്പ് സിയിലെ മൊറോക്കോ സ്കോട്ട്ലൻഡ് മത്സരം അത്തരത്തിലൊന്നായിരുന്നു. ഒറ്റ ഗോൾ മാത്രം കണ്ട അതിവേഗ ആവേശ കളിയിൽ ആഫ്രിക്കൻ ശക്തികളായ മൊറോക്കോയ്ക്ക് ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയം. മത്സരത്തിന് റഫറി വിസിൽ മുഴക്കി 71 സെക്കൻഡുകൾക്കകം തന്നെയായിരുന്നു ഈ ഗോൾ, ഈ ലോകകപ്പിലെ അതിവേഗ ഗോൾ. മൊറോക്കോ നടത്തിയ ആദ്യ മുന്നേറ്റത്തിൽ വലതു വിങ്ങിലൂടെ പന്തുമായി കുതിച്ച സൈബാരി വലതുകാൽ കൊണ്ട് തൊടുത്ത ബുള്ളറ്റ് വലതുളച്ചു. ബ്രസീലിനെ ഞെട്ടിച്ച ഗോളടിച്ച് ലോകകപ്പിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ഈ മുൻനിരക്കാരൻ അവിടം കൊണ്ടും അവസാനിപ്പിക്കാൻ ഭാവമില്ലായിരുന്നു. ഇടതുവിങ്ങിലൂടെ ഉനായിയുമായി ചേർന്ന് നടത്തിയ മറ്റൊരു നീക്കം പക്ഷെ ഗോളിലേക്ക് തിരിച്ചുവിടാൻ മറ്റു മൊറോക്കൻ താരങ്ങൾ ആരുമുണ്ടായിരുന്നില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിലും സൈബാരിയുടെ ഷോ കൊണ്ടു, പക്ഷെ ശ്രമം ബാറിൽ തട്ടി പുറത്തേക്ക് പോയി. പിന്നാലെ സ്കോട്ട്ലൻഡിന്റെ റൈൻ ക്രിസ്റ്റിയുടെ ശ്രമവും പാഴായി. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ വഴങ്ങിയ ഗോളിന് പ്രായശ്ചിത്തം ചെയ്യാൻ സ്കോട്ട്ലൻഡുകാർ രണ്ടാം പകുതിയിൽ കാര്യമായി ശ്രമിക്കാതിരുന്നില്ല. മക്ടോമിനി റോബർട്ട്സ് മക്കീൻ ത്രയം ചില മുന്നേറ്റങ്ങളെല്ലാം നടത്തി നോക്കിയെങ്കിലും മൊറോക്കൻ പ്രതിരോധം അത് നിർവീര്യമാക്കി. ഒരു വട്ടം പന്തുമായുള്ള ഓട്ടത്തിനിടെ മക്ടോമിനി ബോക്സിൽ വീണപ്പോൾ സ്കോട്ട്ലൻഡുകാർ പെനാൾട്ടിക്കായി വാദിച്ചെങ്കിലും റഫറി അനുവദിച്ചില്ല. രണ്ടാം ഗോൾ നേടാനും മത്സരം സുരക്ഷിതമാക്കാനും മൊറോക്കയ്ക്ക് ഒരർദ്ധാവസരം കൂടി തുറന്നു കിട്ടി എങ്കിലും നമാ മ്യൂസിയുടെ ശ്രമം പോസ്റ്റിനെ അകന്നുപോയി. ജയത്തോടെ മൊറോക്കോ അടുത്ത റൗണ്ട് പ്രതീക്ഷകൾ കൂടുതൽ സജീവമാക്കി. ഹെയ്ത്തിക്കെതിരായ ആദ്യ കളി ജയിച്ച സ്കോട്ട്ലൻഡിന് വഴി അടഞ്ഞിട്ടില്ല. അടുത്ത കളിയിൽ ബ്രസീലിനെതിരെ മികച്ച ഫലമുണ്ടാവണം എന്നു മാത്രം. ഒടുവിൽ തങ്ങളുടെ പ്രസിദ്ധമായ താളം വീണ്ടെടുത്ത മത്സരത്തിൽ ലോക ഫുട്ബോളിലെ കരുത്തുറ്റ ശക്തികളായ ബ്രസീലിന് മികവുറ്റ ജയം. താരതമ്യേന പരിചയ സമ്പത്ത് കുറഞ്ഞ ഹെയ്ത്തിക്കെതിരെ 3-0 മുൻ ലോക ചാമ്പ്യന്മാരുടെ വിജയം. ജയം നിർബന്ധമായ മത്സരത്തിൽ 12 മിനിറ്റിൽ തന്നെ ബ്രസീൽ മുമ്പിലെത്തി എന്ന് തോന്നിച്ചു. തകർപ്പനോട്ടത്തിനൊടുവിൽ തകർപ്പനടിയോടെ വലകുലുക്കി റഫീഞ്ഞോ ടീമിന് പ്രതീക്ഷ നൽകിയെങ്കിലും ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു. പക്ഷേ 23 മിനിറ്റിൽ ബ്രസീൽ ഗോളടിക്കുക തന്നെ ചെയ്തു. തകർപ്പൻ ട്രിബിളിന് ശേഷം വിനീഷ്യസ് ജൂനിയറിന്റെ അടി ഗോളി തടുത്തിട്ടുവെങ്കിലും റീബൗണ്ട് വന്നത് മത്യാസ് കുനിയയുടെ കാലിലേക്കാണ്. ക്ലോസ് റേഞ്ചിൽ നിന്ന് പന്ത് വലയിലേക്ക്. തിയാഗോയ്ക്ക് പകരം ഈ മത്സരത്തിൽ ഇറങ്ങാൻ അവസരം കിട്ടിയ കുനിയയുടെ ആദ്യ ഗോൾ. ബ്രസീൽ 1 ഹെയ്ത്തി 0. 33 മിനിറ്റിൽ ഹെയ്ത്തിക്ക് ആദ്യ കോർണർ ലഭിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. നല്ല ഒത്തിണക്കത്തോടെ ഒഴുകുന്ന ഫുട്ബോൾ കളിച്ച ബ്രസീലിന്റെ രണ്ടാം ഗോൾ വൈകാതെ വന്നു. 36 മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ മറ്റൊരു ഉജ്ജ്വലമായ കുതിപ്പിനൊടുവിൽ നൽകിയ പാസ് വലയിലേക്ക് തൊടുക്കുക മാത്രമേ മത്യാസ് കുനിയയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ബ്രസീൽ 2 ഹെയ്ത്തി 0. 40 മിനിറ്റിൽ റഫീഞ്ഞ പരിക്കേറ്റ് പിന്മാറുന്നതും റയാൻ ഇറങ്ങുന്നതും കണ്ടു. ഒന്നാം പകുതിയുടെ പരിക്കു സമയത്ത് ബ്രസീലിന്റെ മൂന്നാം ഗോളും പിറന്നു. പക്കൊറ്റ മൈതാന മധ്യത്തു നിന്നും തള്ളിക്കൊടുത്ത പന്തുമായി ഏറെ ദൂരം ഒറ്റയ്ക്ക് കുതിച്ച വിനീഷ്യസിന്റെ തകർപ്പൻ ഫിനിഷ്. ബ്രസീൽ 3 ഹെയ്ത്തി 0. ഇതോടെ പിറന്ന 3 ഗോളുകളിലും വിനീഷ്യസ് ജൂനിയറിന്റെ സ്പർശം കാണാനായി. രണ്ടാം പകുതിയിലും കളിയുടെ ആവേശത്തിന് ക്ഷാമമൊന്നും ഉണ്ടായില്ല.

43-ാം മിനിറ്റിൽ ഹേറ്റിയുടെ കോർണറിൽ നിന്നും ആർണോയുടെ ഹെഡർ ശ്രമം ബ്രസീലിന്റെ കീപ്പർ അലിസൺ നിർവീര്യമാക്കി. പക്ഷെ അപകടം ഒഴിഞ്ഞിരുന്നില്ല. വീണ്ടും പോസ്റ്റിലേക്ക് വന്ന പന്ത് ഡാനിലോ ഉജ്ജ്വലമായ മെയ്വഴക്കത്തോടെ ഗോൾ ലൈനിൽ നിന്നും രക്ഷപ്പെടുത്തി. 76-ാം മിനിറ്റിൽ റയാനിന്റെ പാസിൽ സാന്റോസിന്റെ ശ്രമം ബാറിനും ഇതേ കൂടെ പറന്നുപോയി. തൊട്ടു പിന്നാലെ റയാനിന്റെ മറ്റൊരു മികച്ച പാസിൽ ഹെൻറിക് ബ്രസീലിനായി ഗോൾ അടിച്ചു എന്ന് തോന്നിച്ചു. പക്ഷേ ഓഫ് സൈഡ് നിർണയം പിന്നാലെ വന്നു. അവസാന മിനിറ്റുകളിൽ ബ്രസീലിന്റെ ഏതാനും നീക്കങ്ങൾ കൂടി ഫലം കാണാതെ പോയതോടെ മത്സരം 1-ാം പകുതിയിലെ സ്കോർ നിലയിൽ തന്നെ പര്യവസാനിച്ചു. ഏതായാലും ഫിലാഡൽഫിയയിലെ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 68,000 കാണികൾക്കു മാത്രമല്ല ലോകമാകെയുള്ള ആരാധകർക്കും ഉജ്ജ്വല വിരുന്നാവുന്ന പ്രകടനമാണ് ബ്രസീൽ പുറത്തെടുത്തത്. കഴിഞ്ഞ 5 ലോകകപ്പുകളിലെ കിരീടക്ഷാമം അവസാനിപ്പിച്ച് 6-ാം കപ്പിലേക്കുള്ള കുതിപ്പിൽ മുൻ ചാമ്പ്യന്മാർക്ക് കരുത്താവുമോ ഈ വിജയം എന്ന് നമുക്ക് കാത്തിരിക്കാം. കാണികളുടെ ആവേശം അതിന്റെ പരകോടിയിലേക്ക് ഉയർത്തിയ പോരാട്ടത്തിൽ ഒടുവിൽ പരാഗ്വേക്ക് തുർക്കിക്കെതിരെ ഒറ്റ ഗോളിന്റെ ജയം. സ്കോട്ട്ലൻഡിനെതിരെ 76-ാം

0: ആറാം കപ്പിലേക്കുള്ള കുതിപ്പിൽ മുൻ ചാമ്പ്യന്മാർക്ക് കരുത്താവുമോ ഈ വിജയം എന്ന് നമുക്ക് കാത്തിരിക്കാം. കാണികളുടെ ആവേശം അതിന്റെ പരകോടിയിലേക്ക് ഉയർത്തിയ പോരാട്ടത്തിൽ ഒടുവിൽ ബരോഗയ്ക്ക് തുർക്കിക്കെതിരെ ഒറ്റ ഗോളിന്റെ ജയം. സ്കോട്ട്ലൻഡിനെതിരെ 76-ാം സെക്കൻഡിൽ അൽസാബിരി നേടിയ ഗോളായിരുന്നു 2026 ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ. എന്നാൽ ഒരു മത്സരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ആ റെക്കോർഡ് പരോഗയെ മറികടക്കുന്നത് കണ്ടുകൊണ്ടാണ് തുർക്കി പരോഗയ മത്സരം ഉണർന്നത്. 62-ാം സെക്കൻഡിൽ ഗോൾ. ജൂലിയോ എൻസിസോയുടെ അസിസ്റ്റിൽ ഗർലോസയുടെ ഫിനിഷ്. പരോഗയ 1-0 മുമ്പിൽ. തുടക്കത്തിലെ വീണ ഗോളിൽ പരിങ്ങിപ്പോയ തുർക്കി പെട്ടെന്ന് തന്നെ കളിയിലേക്ക് തിരികെ വന്നു. എതിർ ഹാഫ് തങ്ങളുടെ പാളയമാക്കിയ അവർ തുടരെ തുടരെ മുന്നേറ്റങ്ങൾ നടത്തി തുടങ്ങി. ആദ്യ കളിയിൽ ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചിട്ടും 30 ഗോൾ ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് സ്കോർ ചെയ്യാൻ മാത്രം സാധിച്ചിരുന്നില്ല. അതേ നില തന്നെയാണ് ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിലും കൊണ്ടത്. തുടരെയുള്ള മുന്നേറ്റങ്ങൾ പരോഗയ പ്രതിരോധം കൂട്ടം കൂടി നിന്ന് ചെറുത്തു. 15-ാം മിനിറ്റിൽ ഗൂളറുടെ പാസിൽ അറ്റോഗ്ലൂവിന്റെ അടി ബാറിന് മീതെ കൂടെ പറന്നു. പിന്നാലെ ഇൽഡിസും ചലനവും നടത്തിയ ശ്രമങ്ങളും ലക്ഷ്യം കണ്ടില്ല. 1-ാം പകുതിയിലെ അന്ത്യഘട്ടത്തിൽ മധ്യനിരയിലെ പ്രമുഖൻ അൽബിറോൺ നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് പരാഗയ്ക്ക് ക്ഷീണമായി. കളിയിൽ നിലനിൽക്കാൻ പരിക്കനടവുകൾ തുടരെ പുറത്തെടുത്ത ലാറ്റിനമേരിക്കക്കാർ 9 ആദ്യ പകുതിയിൽ മാത്രം വഴങ്ങിയത്. 2-ാം പകുതിയിലും കഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. തുടരെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ വരുത്തിയ പരാഗെ അതിജീവന പോരാട്ടം തുടർന്നപ്പോൾ തുർക്കിയുടെ തുടർ മുന്നേറ്റങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി പാഴായി. ഒടുവിൽ തുർക്കിയുടെ ആക്രമണവും പരാഗയുടെ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടത്തിന് 99-ാം മിനിറ്റിൽ റഫറി ഇവാൻ ബാർട്ടൺ വിസിൽ മുഴക്കിയതോടെ അവസാനമായി. ഒറ്റഗോൾ ജയത്തോടെ 10 പൊരുതി നിന്ന പരാഗെ അടുത്ത റൌണ്ട് സാധ്യതകൾ സജീവമാക്കി. തുർക്കിയെ സംബന്ധിച്ച് വഴികൾ ഏറെക്കുറെ അടയുകയും ചെയ്തു. ഇനി ഇന്ന് നടക്കുന്ന കളികളെ കുറിച്ചാണ്. ഈ ലോകകപ്പ് കണ്ട ഏറ്റവും കടുത്ത മത്സരങ്ങളിലൊന്ന് കടന്നുവരുന്ന ടീമും ഈ ലോകകപ്പിലെ ഏറ്റവും എളുപ്പ ജയങ്ങളിലൊന്ന് സാധ്യമാക്കിയ ടീമും തമ്മിലാണ് ഇന്ന് ആദ്യത്തെ മത്സരം. ജപ്പാന്റെ ഉജ്ജ്വലമായ വെല്ലുവിളിയിൽ 2-2 സമനിലയിൽ വീണുപോയ ഡച്ചുകാർ പടിക്കൽ കടമുടക്കുന്നവർ എന്ന അവരുടെ പതിവ് ഗാഥ തിരുത്താൻ ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഓറഞ്ച് പടക്കി എന്നാണ് ആദ്യ മത്സരം നൽകുന്ന സൂചന. ഇന്നത്തെ ദിവസം അവർക്ക് സ്വീഡനെ വീഴ്ത്തേണ്ടിയിരിക്കുന്നു. അത് പക്ഷേ അത്ര എളുപ്പമാവില്ല എന്ന് സ്വീഡന്റെയും തുണീഷ്യയുടെയും കളി കണ്ട ആർക്കും ബോധ്യമാവും. 5-1 സ്വീഡിഷ് ജയം. ഒരു ബുൾഡോസർ കയറിയിറങ്ങും പോലെ തച്ചു തകർക്കുന്ന മട്ടിലായിരുന്നു തുണീഷ്യക്കെതിരെ അവരുടെ ജയം. ഇന്നേ ദിവസത്തെ ഏറ്റവും മികച്ച പോരാട്ടം സ്വീഡനും നെതർലാൻഡ്സും തമ്മിലുള്ള ഈ മത്സരമായാൽ അതിശയിക്കാനില്ല. ജർമ്മനിയും ഐവറി കോസ്റ്റും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഈ ഗ്രൂപ്പിലെ കളിയും ആവേശ സീമകളെ ഭേദിക്കാനിടയുണ്ട്. ഇക്വഡോറിനെതിരെ ഒറ്റ ഗോൾ ജയമായിരുന്നു ഐവറി കോസ്റ്റിന്റേത്. മറുഭാഗത്തിറങ്ങുന്ന ജർമ്മൻ ടീമിന്റെ ക്രെഡിറ്റിലുള്ളത് 7-1 തകർപ്പൻ ജയമാണ്. ക്രോസോക്കെതിരെ ഒരു ഗോൾ വഴങ്ങി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സമ്പൂർണമായിരുന്നു ജോഷ കിമിച്ച് നേതൃത്വം നൽകുന്ന ജർമ്മൻ ടീമിന്. നെമച്ച, ഷോട്ടർബർഗ്, ഹൈവർട്സ്, മുസിയല, ബ്രൌൺ, ഉണ്ടാവ് ഇങ്ങനെ പ്രമുഖരെല്ലാം ഗോളടിച്ചു. ഗോളുകളുടെ 6-8 തന്നെ കണ്ട മത്സരം. ഏതായാലും എളുപ്പമാവില്ല ആഫ്രിക്കൻ ശക്തികൾക്ക് ഈ മത്സരം എന്നാണ് കഴിഞ്ഞ മത്സരം നൽകുന്ന സൂചന. ഐവറി കോസ്റ്റിനോട് ഒപ്പത്തിനൊപ്പം പോരടിച്ചു നിന്നിട്ടും 90-ാം മിനിറ്റിൽ വഴങ്ങിയ ഗോളിന്റെ തോൽവിയുടെ വേദന മറക്കാനിറങ്ങുന്ന ഇക്വഡോറും ജർമ്മൻ പടയോടത്തിൽ തകർന്നുപോയ ക്രോസോയും തമ്മിലാണ് ഇന്നത്തെ അടുത്ത മത്സരം. രണ്ടു ടീമുകൾക്കും ആദ്യ ജയം എന്നത് നിർണായകമാണ്. പ്രമുഖ പരിശീലകൻ ഡിക് അഡ്വക്കറ്റിന്റെ കീഴിൽ നടാടെ ലോകകപ്പിന് യോഗ്യത നേടിയ ക്രോസോ 2 കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പാണ്. പന്തിനുമേൽ സൂക്ഷിക്കുന്ന നിയന്ത്രണം ഗോളിലേക്ക് പരിവർത്തനം ചെയ്ത് ജയം പിടിച്ചെടുക്കാനാവും ഇക്വഡോറിന്റെ ശ്രമം. ജപ്പാനും ടുണീഷ്യയും നേർക്കുനേർ വരുന്ന കളിയും അതിനിർണായകമാണ്. ഡച്ചുകാർക്കെതിരെ 1-2 പിറകിൽ പോയ ശേഷം പൊരുതിക്കയറി സമനില പിടിച്ച ഏഷ്യൻ ശക്തികളുടെ കൈമുതൽ ആ ഫോർമീഡിയം തന്നെയാണ്. കുറിയ പാസുകളിലൂടെ അതിവേഗം എതിർ ബോക്സിലേക്ക് പട നയിച്ചു നീങ്ങുന്ന ശൈലിയിൽ കളിക്കുന്ന ജപ്പാൻ തീർച്ചയായും അടുത്ത റൗണ്ടിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കുന്നുണ്ടാവില്ല. അതിനാൽ തന്നെ അവർക്ക് ജയം അനിവാര്യതയാണ്. ആദ്യ കളിയിൽ സ്വീഡന് മുമ്പിൽ നന്നേ പരിങ്ങിപ്പോയ ടൂണീഷ്യയ്ക്കും ആത്മാഭിമാനം വീണ്ടെടുക്കേണ്ടതുണ്ട്. അവരും ജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കാനിടയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നരങ്ങേറുന്ന വേറൊറ്റ പോരാട്ടങ്ങൾക്കായി.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ എഴുതി, SP വെങ്കിടേഷ് ഈണമിട്ട് ബിജു നാരായണും സുജാതയും പാടിയതാണ് ആദ്യ ഗാനം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: മഴ എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും പാടിയ ഗാനം കെ ജയകുമാറിന്റെ വരികൾ ഈണമിട്ടത് രവീന്ദ്രൻ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. PM Kisan FM പ്രധാന വാർത്തകൾ. PM Kisan പദ്ധതിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറും. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കേരളം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ വേദന സംഹാര

0: ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. സമൂഹമാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: Bollywood hit.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
7: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
6: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
7: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: സോനു നിഗം, ശ്രേയ ഘോഷാൽ ഇവർ ക്രിഷ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് അടുത്തത്. വരികളെഴുതിയത് നാസിർ ഫറാസ്, സംഗീതം രാജേഷ് റോഷൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ആനന്ദ്പക്ഷിയുടെ വരികൾ, ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതം. മേരാ ഗോൺ മേരാ ദേശ് ഈ ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: യഹൂദി എന്ന ചിത്രത്തിലെ ഗാനം ലതാ മങ്കേഷ്കർ പാടിയത്.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറി. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കേരളം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൃഷി മന്ത്രി TC സിദ്ദിഖ് ശിവഗിരി മഠം സന്ദർശിച്ചു. മഠത്തിന്റെ വികസന ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ വള്ളക്കടവ് സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. സാമൂഹ്യമാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളിനി 7 മണിക്ക്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട് യേശുദാസ് പാടിയതാണ്. ചിത്രം തൂവാനത്തുമ്പികൾ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ദേവരാഗം എന്ന ചിത്രത്തിലെ ഗാനം MD രാജേന്ദ്രൻ വരികളെഴുതി, മരകതമണി ഈണമിട്ട് ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനകേളിയിലെ അടുത്ത ഗാനം പൂവച്ചിൽ ഖാദർ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസ് പാടിയതാണ്. ചിത്രം ഇടവേളയ്ക്ക് ശേഷം.

0: 27 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനകേളിയിലെ അടുത്ത ഗാനം പൂവച്ചൽ ഖാദർ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്. യേശുദാസ് പാടിയതാണ് ചിത്രം ഇടവേളയ്ക്കു ശേഷം.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ദീപസ്തംഭം മഹാശ്ചര്യം ഈ ചിത്രത്തിൽ യൂസഫലി കേച്ചേരി എഴുതി, മോഹൻ സിത്താര ഈണമിട്ട് ചിത്രപാടിയ ഗാനം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആർ കെ ദാമോദരൻ വരികളെഴുതി, എം കെ അർജുനൻ ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: Agashavani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്.

0: സൈനുദ്ദീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് പി എം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പി എം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതെ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. एग्री स्टैक के माध्यम से किसान रजिस्ट्री बनेगी, किसान क्रेडिट कार्ड डीबीटी और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में.
0: പി എം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പി എം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പി എം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കമ്മിറ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക് ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ൽ അധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ൽ അധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമ

0: സഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ

0: ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 219 റൺ വിജയ ലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി തുടരുന്നു. അടുത്ത ഗാനം നമ്പർ വൺ സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഈ ചിത്രത്തിൽ ഗിരീഷ് പത്തഞ്ചേരി എഴുതി, ജെറി അമൽദേവ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
7: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
8: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
9: ഇനി ധനം എന്ന ചിത്രത്തിൽ PK ഗോപി വരികൾ എഴുതി, രവീന്ദ്രനീണമിട്ട് ചിത്രപാടിയ ഗാനം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
5: കെ വിജയൻ വരികളെഴുതി, കെ ജെ ജോയ് ഈണമിട്ട ഗാനം, അനുപല്ലവി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി പാഥേയം എന്ന ചിത്രത്തിൽ കൈതപ്രം വരികൾ എഴുതി രവി ബോംബെ, ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: ഗാനകേളി.
1: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 9:30 മുതൽ ഗതാഗത നിയന്ത്രണം. ലക്ഷദ്വീപ് സന്ദർശിക്കുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കവരത്തിയിലെ അടൽ പര്യവരൺ ഭവൻ സന്ദർശിച്ചു. കടലാമകൾ, കടൽ സസ്തനികൾ എന്നിവയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. സംസ്ഥാന കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. കൃഷിമന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. 2025 ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുന്നു. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിം ബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज PM किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में PM फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर किसान पर बोझ नहीं पड़ेगा.
0: പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ PM കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% ദേശീയ തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കഴിഞ്ഞ 3 ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളൂരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാ ദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 യോഗാ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്കിയയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവെച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗാ ദിനത്തിന് മുന്നോടിയായി UAE ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8:00 മുതൽ 9:00 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 219 വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30.

30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

தஜ்ஜோம் தஜ்ஜோம் தஜ்ஜோம் தஜ்ஜோம் தஜ்ஜோம் தீம்.

എവർഗ്രീൻ ഡ്യുവറ്റ് സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. സംസ്ഥാനത്ത് സാമൂഹിക വനവത്കരണത്തിന്റെ വിപുലീകരണം ഉറപ്പാക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വികസനം സാർവത്രികമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. വിധവകൾക്കൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കൊല്ലത്ത് നിർവഹിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സ് ഇന്ന് സ്വീഡനെ നേരിടും. FM പ്രധാന വാർത്തകളിനി രാത്രി 10 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി സുവർണ മലരുകൾ. ആദ്യത്തെ ഗാനം സിന്ധു എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട് വാണി ജയറാം പാടിയതാണ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എടി ഉമ്മർ ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഉത്സവം.

0: കാമം ക്രോധം മോഹം ഈ ചിത്രത്തിൽ ഭരണിക്കാവ് ശിവകുമാർ വരികളെഴുതി ശ്യാം ഈണമിട്ട് യേശുദാസും സുശീലയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഈ ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് പി ജയചന്ദ്രൻ പാടിയതാണ് അടുത്ത ഗാനം.

സെന്റ് തോമസ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സബിത ചൗധരിയും പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ബാബുമോൻ എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി എം എസ് വിശ്വനാഥൻ. ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

പി ഭാസ്കരൻ്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണമിട്ട് വാണിജ്യറാം, ജോളി എബ്രഹാമും സംഘവും പാടിയ ഗാനം അപരാധി എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: എസ് ജാനകി പാടിയ ഒരു ഗാനം പ്രസാദം എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി ഈണമിട്ടത്.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: സുവർണമലരുകളിലെ അടുത്ത ഗാനം യൂസുഫലി കേച്ചേരി എഴുതി KJ ജോയ് ഈണമിട്ട് KC വർഗീസ് പാടിയതാണ് ചിത്രം സ്നേഹയമുന.

ചീഫ് ക്വിസ്റ്റ് എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് എഴുതി, എ ടി ഉമ്മർ ഈണമിട്ട് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ സുവർണ മലരുകൾ ഇവിടെ സമാപിക്കുന്നു.

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യമായി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എഴുത്തായാലും അഭിനയമായാലും സംവിധാനമായാലും ഒക്കെ ആയാലും, പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചാൽ എപ്പോഴും എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ ഒരു വഴിയല്ലേ, എഴുത്തും വായനയും ചേർത്തുകൊണ്ട് തന്നെയാണ് ആക്ടിങ്ങിനെയും ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം ഈ വായനശാലകളിൽ ചേർന്നിട്ട് വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ നാടകങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയും ആ നാടകത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ 15 വയസ്സ് കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വായനശാലയുടെ, കസ്തൂർബാ വായനശാലയുടെ വാർഷികാഘോഷത്തിന് ശിവരാത്രിയിൽ അമ്പലപ്പറമ്പിൽ വലിയ സ്റ്റേജ് കെട്ടിയിട്ട് അതിനകത്ത് ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് ചേട്ടന്മാരുടെ കൂടെ ഏറ്റവും ചെറുപ്പമുള്ള, ഏറ്റവും പയ്യൻ ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീവേഷമാണെന്നുള്ളതാണ്. അന്ന് സി എൽ ജോസിൻ്റെ ജ്വാല എന്ന് പറയുന്ന ഒരു നാടകമെടുത്തിട്ട് അതിനകത്ത് സുമ എന്ന് പറയുന്നൊരു കഥാപാത്രം ചെയ്യാനായിട്ട് അവരെന്നെ തീരുമാനിക്കുകയും ഞാനൊരു സ്ത്രീവേഷം കെട്ടിയിട്ട് സ്ത്രീയായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ചെയ്യുന്നത് 28-30 വയസ്സുള്ള ചേട്ടന്മാർ. അവർ നാടകത്തിൻ്റെ എല്ലാ കാര്യം ചെയ്യുമ്പോൾ അവർക്കൊരു പെൺകുട്ടിയെ അഭിനയിക്കാൻ പാകത്തിനുണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഹൈറ്റുണ്ട്, അന്നും കൂട്ടത്തിൽ പൊക്കം കൂടിയ ഒരു ആളെന്ന് പറയും ഏറ്റവും മെലിഞ്ഞ കക്ഷിയാണ്. എൻ്റെ ഒരു മുഖത്തിനകത്ത് കൃത്യമായിട്ടൊരു സ്ത്രീയാക്കി മാറ്റാൻ എളുപ്പമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തിട്ട് എന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നത് ഒരു സ്ത്രീവേഷമാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് ഡയലോഗ് പഠിക്കുന്നു, വൈകുന്നേരങ്ങളിൽ ചെന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷവും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇവരെല്ലാം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ളൊരു റിഹേഴ്സൽ ക്യാമ്പുകളുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ പറയും, നമുക്ക് നമ്മൾ ചെയ്യേണ്ട വേഷം എന്ന് പറയുന്നത് ഡയലോഗുകൾ പഠിച്ച് മാത്രം പോയാൽ പോരാ എന്ന തരത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പം ആ വഴി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു വഴിയിൽ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, അതുവരെ നമ്മളൊരു ആൺകുട്ടി എന്ന് പറയുന്ന ഒരു ലൈനിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ആളുകളോട് സംസാരിക്കുന്നത് പറഞ്ഞാൽ, ഞാനിത് പറഞ്ഞത് 70-കളുടെ ഒരു കാലത്തുള്ള ഒരു കാര്യമാണ്. അപ്പം അന്ന് ഈ 70-കളുടെ പകുതിയിൽ അപ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ നിർത്തിക്കുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ പോലും അറിയാതെ എന്നെ അവർ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും അല്ലാതെ നമ്മൾ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിധിവരെ നമ്മളുടെ ഒരു ജീവിതത്തിൽ സ്ത്രീകളെ ഒബ്സർവ് ചെയ്യാൻ, അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ചീത്തവിളിയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ഈ പെണ്ണുങ്ങളിങ്ങനെ ഈ ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്ത് പോകുന്നത് എന്തിനാണെന്ന് നോക്കുന്നത്, അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചർമാർ, ചിലപ്പോൾ ടീച്ചർമാരെയൊക്കെ, കാരണം വെച്ചാൽ കഥയിലെ കഥാപാത്രം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 22-24 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം നമ്മൾ 15 വയസ്സുള്ള ഞാൻ ഈ പെണ്ണുങ്ങളിങ്ങനെ വളരെ ഇതായിട്ടിങ്ങനെ ഒരു തരം സ്റ്റെയറിങ് സ്വഭാവത്തിൽ നോക്കുമ്പോൾ അവരെന്തിനാണെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രദ്ധകളായിരുന്നു. പക്ഷേ ആ സാധനം കേൾക്കുമ്പോൾ അന്നത്തെ കാലത്ത് അവർ നമ്മളോട് ചീത്ത വിളിക്കുക ചെയ്തിട്ടുള്ളത് നീ എന്തിനാണ്. അപ്പോൾ എന്നെ ഒരു പരിധിവരെ ഇവരുടെ കൂടെ പോകുമ്പോൾ പോലും ഞാൻ ഈ വഴിയിൽ നിന്നുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു വളരെ കൃത്യമായിട്ട് അതൊരു കുറ്റകരമായ കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അന്നതെനിക്കൊരു ആവശ്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തലവേദന ഉണ്ടായിരുന്നുള്ളൂ. ആ തലവേദന ഞാൻ കൃത്യമായിട്ട് അന്ന് പല ടീച്ചർമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ചേച്ചിമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇതെല്ലാം

0: കേട്ടുപോയിട്ടും. ഇത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരൊരു പരിധി വരെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീ ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു എന്നുള്ളത്. അപ്പം നമുക്കത് അതിനൊരു ഗുണമുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വലിയ തോതിലുള്ള ഒരു ഗുണമുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്ത് പോവുകയാണ്. ഇന്നും നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴോ ഒക്കെ നമ്മളത് കൃത്യമായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നല്ല. ഞാൻ അന്ന് നാടകത്തിൽ ചെയ്ത സാധനം തന്നെ ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിലേക്ക് വന്നപ്പോഴും ചെയ്തത്, കാരണം ജൂഡട്ടിപേറ്റി ഡയറക്റ്റ് ചെയ്ത് പി എഫ് മാത്യു സ്ക്രിപ്റ്റ് ചെയ്ത ശരറാന്തരം എന്ന സീരിയലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു വേഷം, കാര്യം ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ ആകാനല്ല, മാത്യൂസിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതിനകത്തൊരു വേഷം അഭിനയിക്കുന്നത്. അപ്പം ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാളെന്നേക്കാൾ കൂടെ ഞാൻ അതിനകത്ത് അവിടെ നിന്നുകൊണ്ട് ഈ ഡയറക്ഷൻ സൈഡ് കൂടി പഠിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അതിൻ്റെ സാധ്യതയിലേക്ക് ചെന്നപ്പോഴാണ് അതൊരു വളരെ ഹ്യൂമറസായ ഒരു ക്യാരക്ടറാണ്. അതിനകത്തും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ടയലവക്കത്തെ വീട്ടിലെയും റോഡുകളിലെയും പെൺകുട്ടികളെ നോക്കി നടക്കുന്ന ഒരു പൂവാലൻ ക്യാരക്ടറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സ്ത്രീകളോട് മുഴുവൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറി അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിരുന്നു അത്. ആ സിനിമയിൽ, ഐ മീൻ ആ ടെലിവിഷൻ സീരിയലിലെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ രണ്ടേ രണ്ട് സീനുകളിൽ മാത്രം വന്നിരുന്ന ഒരു കഥാപാത്രത്തെ അന്നത്തെ കാലത്ത് ഇത് സ്പോൺസർഷിപ്പ് അതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള പി ആർ ശ്യാമളയുടെ ആ നോവലിന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു പോകുന്നതിനകത്ത് ഏറ്റവും ഹ്യൂമറസ് ആയിട്ടൊരു റിലീഫ് ക്യാരക്ടർ ഇത് മാത്രമാണെന്ന് ഗോദ്രേജിൻ്റെ കമ്പനി അന്ന് സ്പോൺസർ ചെയ്യാൻ നിന്നപ്പോൾ ആ രണ്ട് സീൻ മാത്രം വന്ന കക്ഷിയെ പിന്നീട് ഒരു അഞ്ചാറ് എപ്പിസോഡുകളിലേക്ക് വളർത്തി കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം അന്ന് ഞാൻ രണ്ടാമത് ചെയ്തു വെച്ചിരുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു രാജീവഞ്ചലിനോടൊപ്പം ഈ തങ്കക്കൊലുസ എന്നുള്ള തമിഴ് സിനിമ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ തമിഴ് സിനിമയിലേക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എൻ എൽ ബാലകൃഷ്ണന് വേണ്ടി വെച്ചിരുന്ന ഒരു വേഷമായിരുന്നു. അതൊരു മ്യൂസിയം ക്യൂറേറ്റർ ഒരു ക്യാരക്ടർ. അപ്പം പുള്ളി വരുന്നത് വരെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം പത്മനാഭപുരം പാലസ് ഏഴേ ഏഴ് ദിവസത്തെ പെർമിഷൻ കിട്ടിയിട്ട് ഏഴാമത്തെ ദിവസം ഈ ആറാമത്തെ ദിവസം ഇയാൾ വരില്ല എന്ന് തീരുമാനിച്ച ഏഴാമത്തെ ദിവസം രാജീവേട്ടൻ എന്നോട് പറയുന്നു മധു അഭിനയിക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്നത്തെ കാലത്ത് എനിക്ക് കുറേ കൂടെ താടിയും ധാരാളം മുടിയും ഉണ്ടായിരുന്നു, വലിയ ജുബ്ബയൊക്കെ ഇട്ട്, കാരണം പുള്ളിക്ക് വേണ്ടി എൻ എൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി തയ്പ്പിച്ചുറപ്പിച്ച ഒരു ജുബ്ബയൊക്കെ ഉണ്ടായിരുന്നു. അത് ക്യൂറേറ്റർ റോളാണ്. പക്ഷെ ആ ജുബ്ബയൊക്കെ വെട്ടിമാറ്റിയിട്ട് ഏറ്റവും അവിടെ കിട്ടിയ ഒരു വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇട്ടിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ സീരിയസ് ആയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഒരു സിനിമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ആക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി പോയിട്ട് തിരിച്ച് വളരെ സീരിയസ് ആയിട്ട് വീണ്ടും ചെയ്യേണ്ടി വരുന്നത് ആ തങ്കക്കൊലുസ് റിലീസ് ചെയ്തില്ല. പക്ഷേ പിന്നീട് രാജീവൻ്റെ കൂടെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന സമയത്തും ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴും എന്നെ പിടിച്ച് അഭിനയിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതും ആ സിനിമയിൽ നിന്ന് അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഞാൻ ഫസ്റ്റ് റീല് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പോർഷൻസ് മുഴുവൻ മാറ്റിവെക്കുന്നതിന്, കാരണം അത് ആവശ്യമില്ല എന്ന് ഈ റീൽ ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചെയ്ത വെച്ച ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ കാശ്മീരം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തുടർച്ച പോലെ ഒന്നൊന്നിൽ നിന്ന് മാറി ഒരു സ്ത്രീ വേഷത്തിൽ നിന്ന് മാറി ഒരു ഹ്യൂമറസ് ക്യാരക്ടർ മാറി വളരെ സീരിയസ് ആയൊരു ക്യാരക്ടർ എന്ന് മാറി അതൊന്നും അല്ലാത്തൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കാഴ്ചയിൽ ആദ്യം പോസിറ്റീവാണെന്ന് തോന്നിച്ച ഒരു ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നെഗറ്റീവായൊരു ഷെയ്ഡിലേക്ക് മാറിപ്പോകുന്ന ഒരു പ്രോസസ്സിൽ പോകുന്ന ആക്ടിങ്ങിൻ്റെ ഒരു ഇതല്ല. പിന്നീട് ആ സിനിമ ചെയ്തതിൻ്റെ പുറത്ത് തന്നെയാണ് വാർദ്ധക്യപുരാണം പോലെയുള്ള സിനിമകളിൽ. അപ്പോൾ നമ്മൾ ഒന്ന് ഒരു ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്നിൻ്റെ ഒരു തുടർച്ച പോലെ ചെയ്തു പോകുന്നത് വേറൊരു തരത്തിലേക്കൊക്കെ മാറ്റി എഴുതപ്പെടുകയും നമ്മുടെ ശരീരത്തെ നമ്മുടെ ബിഹേവിയർ സ്ട്രക്ചറിനെ അതിനകത്തുണ്ടാക്കുന്ന കാര്യങ്ങളെയെല്ലാം മാറ്റി എഴുതപ്പെടുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം ശരീരം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളെ ശരീരമാണ്, ഈ എഴുത്തുകാരന് മഷിയും പേനയും പോലെ തന്നെ ഒരു ടൂള് തന്നെയാണ്, അയാളുടെ മനസ്സിനകത്തുള്ളതാക്കുന്ന കാര്യങ്ങളൊരു ടൂള് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആക്ടേഴ്സിനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പരിധിവരെ നമ്മൾ പറയും നമ്മൾ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു തുടർച്ചയുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്നെ പഠിപ്പിച്ച ആ നാടക വേദിയിലെ ഗുരുക്കന്മാർ, നാടകത്തിന് ഒപ്പം നിന്നിട്ടുള്ള ആൾക്കാർ, രാജേന്ദ്രൻ ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാർ മുഴുവൻ ആദ്യമായിട്ട് നമ്മളെ മോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട ആളുകൾ, എനിക്ക് മുമ്പിലൂടെ നടന്നുപോയ ആ സ്ത്രീകൾ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ എന്നെ മോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞപ്പോൾ, അത് ആ നാടകം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീ നന്നായി എന്ന് അന്ന് പറഞ്ഞ ആൾക്കാർ പിന്നീട് എത്രയോ കാലം ആ പേരിൽ എന്നെ വിളിച്ചിട്ടുള്ള, അതൊരു അപരനാമമായിട്ട് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ ഈ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ആ കാര്യത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുതന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആദ്യ വഴി എന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയുന്നതും.
1: നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ അഭിനയ

0: ജീവിതത്തിലെ ആദ്യാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ.
1: ആദ്യമായി
2: ഇനിയൊരു ചലച്ചിത്രനാദം കേൾക്കാം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: 103.6 റിയൽ FM.
4: ഗുരു നാടകം. രചന ഡോക്ടർ PK ചന്ദ്രൻ. സംവിധാനം സി കൃഷ്ണകുമാർ. സംവിധാന സഹായം MG രേഷ്മ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ KC കരുണാകരൻ ചെറുകര, V ബാലചന്ദ്രൻ, VU ശിവദാസ്, കുമാരൻ പുതിയോട്ടിൽ, ഹേമന്ത് കുമാർ മാങ്കാവ്, എടക്കാട് നന്ദകുമാർ, PK സത്യനാഥ്, ഗംഗൻ ബാലുശ്ശേരി, മനോജ് കുമാർ ചീക്കിലോട്, അശ്വിൻ VB, വിവേക് വിജയ്, അതുൽ നന്ദാജ്, K നീരജ്, മിതുവാണി.
5: നാടകത്തിന് നന്ദി കുറിക്കാനായി ഭാസകാളിദാസാദി നാടകകാരന്മാർ നമ്മെ എന്ന് വെച്ചാ സൂത്രധാരനെ നിയോഗിച്ചു. അതേ സൂത്രധാരൻ ഇതാ വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുക പുതിയ കാലത്തിൽ പുരാണകഥ പറയാൻ. എന്ന് വെച്ചാ പുരാണകഥയുടെ പ്രസക്തി നഷ്ടപ്പെടില്ല എന്നർത്ഥം. എന്താ ഒരു ശബ്ദം കേൾക്കുന്നതായി തോന്നുന്നു? ആട്ടെ, നോക്കാം. ശരി, മനസ്സിലായി. ലോമഹർഷണപുത്രനായ ഉഗ്രസവസ്, വ്യാസശിഷ്യനായ സൂതപുത്രൻ, കലിമയം പുരളാത്ത ദേവഭൂമിയായ നൈമീശാരണ്യത്തിലേക്ക് വരികയാണ്. വ്യാസമുഖത്തു നിന്നും പുരാണങ്ങളെല്ലാം മനസ്സിലാക്കിയ സൂതൻ ഈ കലിമയം തീണ്ടാത്ത മനോജ്ഞഭൂമി തേടി എത്തിയിരിക്കുന്നു. ഇനി കഥ പറയാൻ സൂതനുണ്ട്.
6: ഇതാണ് നൈമീശാരണ്യം. ബ്രഹ്മദേവൻ ഋഷിമുനിമാർക്ക് കലികാല ദുരിതങ്ങളിലേൽക്കാതിരിക്കാൻ കണ്ടുപിടിച്ച അരണ്യം. ബ്രഹ്മാവ് മനോരൂപമായ വണ്ടിച്ചക്രം ഉരുട്ടിവിട്ടത് ഇവിടേക്കാണ്. നമോവാകം ഋഷീന്ദ്രന്മാരെ. കലിമയമേൽക്കാത്ത ഈ കാടും മുനിമാരും നമുക്കേറെ സന്തോഷമരുളുന്നു.
7: നമോവാകം സൂതപുത്ര, അങ്ങ് ഒരു നാൾ ഇവിടെ വരുമെന്ന് ഞങ്ങളുടെ ഉള്ളം പറഞ്ഞു. ഞങ്ങൾക്ക് ഏറെ അറിയാനുണ്ട്. കുറച്ച് ദിവസം ഈ കാട്ടിൽ ഞങ്ങൾക്കൊപ്പം കഴിഞ്ഞാലും
6: തീർച്ചയായും നൈമിശാരണ്യത്തിൽ വന്നാൽ പകുതി പാപം തീരും, തിരിച്ചു പോകുമ്പോൾ ബാക്കി പാപവും തീരും. എന്തൊരു മനോജ്ഞമായ ഭൂമി.
8: ഭവാനിപ്പോൾ എവിടെ നിന്ന് വരുന്നു?
6: പുണ്യഭൂമിയായ സമന്തപഞ്ചകത്തിൽ നിന്നും.
7: സമന്തപഞ്ചകം പുണ്യഭൂമിയോ? ഭവാൻ എന്തുപറ്റി? പൗരവ പാണ്ഡവന്മാർ രക്തപ്പുഴയൊഴുക്കിയ കുരുക്ഷേത്രമല്ലേ മുനിവര സമന്തപഞ്ചകം? അതെങ്ങനെ പുണ്യഭൂമിയാവും?
6: ഋഷീന്ദ്രന്മാരെ, അഹങ്കാരത്തിന്റെയും പകയുടെയും വിദ്വേഷത്തിന്റെയും സ്വാർത്ഥമോഹത്തിന്റെയും അധർമ്മത്തിന്റെയും എല്ലാം താണ്ഡവം നടന്ന സ്ഥലമെങ്കിലും സമന്തപഞ്ചകം പുണ്യഭൂമി തന്നെ. അടർക്കളങ്ങളെ പുണ്യഭൂമിയാക്കി മാറ്റാൻ മനുഷ്യ മനസ്സിൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പ്രകാശകിരണം മതി.
8: സ്വന്തക്കാരും ബന്ധക്കാരും കൂടപ്പിറപ്പുകളും സഹകാരികളും സഹപാഠികളും അവരൊക്കെ ചേർന്നല്ലേ സുതരെ ഈ രക്തപ്പുഴയെല്ലാം ഒഴുക്കിയത്. എന്നിട്ടും
6: പരശുരാമൻ നിരവധി ക്ഷത്രിയ രാജാക്കന്മാരെ കൊന്നു. അവരുടെ രക്തം കൊണ്ട് 5 നദികൾ തീർത്തു. അതിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു. പക്ഷേ പിന്നീട് അദ്ദേഹം ചെയ്ത തെറ്റ് മനസ്സിലാക്കി പാപപരിഹാരാർത്ഥം 5 നദികളും പുണ്യനദികളാക്കാൻ പിതൃക്കളോട് വരം വാങ്ങി. മഹായാഗമൊന്നും വേണ്ട മുനീന്ദ്രന്മാരെ, പാപഭൂമി പുണ്യഭൂമിയാക്കാൻ പശ്ചാത്താപം തന്നെ മതി.
7: ശരിയാണ് സുഗരൻ, പശ്ചാത്താപം ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണല്ലോ. ഇത്തരം കഥകൾ കേൾക്കാൻ ഞങ്ങൾ കാതുകൂർപ്പിച്ചിരിക്കുകയാണ് സുഗരൻ.
6: കഥകൾക്ക് അന്തമില്ല, പക്ഷേ എവിടെ തുടങ്ങുമെന്നോ എവിടെ അവസാനിപ്പിക്കുമെന്നോ

0: സാധ്യമല്ല. മനുഷ്യബീജത്തിന്റെ ഉൽപ്പത്തി പോലും തടയുന്ന അശ്വത്ഥാമാവിന്റെ ബ്രഹ്മശിരോസ്ത്രത്തിൽ നിന്നും തുടങ്ങാം, അല്ലെങ്കിൽ ഒരു പുനർജനിയുടെ വിധിമന്ത്രം ഒരുവിടുന്ന ശ്രീകൃഷ്ണന്റെ ദർശനത്തിൽ നിന്നും തുടങ്ങാം.
1: വിദ്യാദേവതയുടെ വരം കൊണ്ട് അനുഗ്രഹീതനായ ഗുരു ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവ് ഭാരതയുദ്ധത്തിൽ അരുംകൊലകളുടെ പര്യായമായി തീർന്നല്ലോ സുഗരെ. അതിസമർത്ഥനായ ആ ധനുർധരൻ ഇത്തരമൊരു കൊലയാളിയായതിന്റെ കാരണമെന്താണ്?
0: മഹാമുനി, പലരെയും ഇരുത്തി ചിന്തിപ്പിച്ചൊരു വിഷയമാണ് ജീവിത സാഹചര്യങ്ങൾ, മാതാപിതാക്കളുടെ പെരുമാറ്റം, സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അധമവൃത്തികളും അധർമ്മവൃത്തികളും. ഇതെല്ലാമായിരുന്നു അശ്വത്ഥാമാവിനെ അസ്വസ്ഥനാക്കിയത്. വിദ്യാദേവതയുടെ വരം കൊണ്ട് അനുഗ്രഹീതനായ ഗുരു. പക്ഷേ മുനിമാരെ, ആ ഗുരുവിന് അക്ഷരം പിഴച്ചാൽ ശിഷ്യന്മാരുടെ ഗതി എന്താവുമെന്ന് ഓർത്തിട്ടുണ്ടോ?
2: സോദരെ, ഭരദ്വാജ മുനിയുടെ മകൻ, അഗ്നിവേശ മുനിയുടെ ശിഷ്യൻ, പരശുരാമനിൽ നിന്നും ധനുർവേദം സിദ്ധിച്ച മഹാൻ, അദ്ദേഹം എന്തു ചെയ്തെന്നാണ് സൂതരുടെ വിവക്ഷ?
0: ഋഷിമാരെ,
2: ഓ,
0: സൂതൻ കഥ പറയുന്നവനാണ്. വ്യാഖ്യാനങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഴുത് വ്യാസമുനി ഇട്ടുവെച്ചിട്ടുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എന്നാലും സത്യം സത്യമായി അവശേഷിക്കും.
2: ഏതായാലും ദ്രോണരുടെയും അശ്വത്ഥാമാവിന്റെയും കഥ കേൾക്കാൻ ഞങ്ങൾക്ക് തിടുക്കമായി സൂതരെ.
1: അതെ,
0: അച്ഛന്റെയും മഹാന്മാരായ ഗുരുക്കന്മാരുടെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായിട്ടും ദ്രോണർ നിസ്സഹായനും നിർധനനുമായി കഴിഞ്ഞു. എല്ലാം തികഞ്ഞ പണ്ഡിതനായിട്ടും തൊഴിലില്ലാതെ അലഞ്ഞു. അരച്ചാൻ വയറിന് വകയില്ലാഞ്ഞിട്ടും ദ്രോണർ വിവാഹം ചെയ്തു. ഒരു കുട്ടിയും ഉണ്ടായി. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും ദ്രോണർക്കായില്ല. മറ്റു കുട്ടികൾ പാല് കുടിക്കുമ്പോൾ അശ്വത്ഥാമാവ് പാലിനു വേണ്ടി മുറവിളി കൂട്ടി. അവസാനം അരിമാവ് കലക്കിക്കൊടുത്ത് പാലാണെന്ന് പറഞ്ഞു. പക്ഷേ മറ്റു കുട്ടികൾ സത്യം വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാമാവ് കുടിച്ചത് അരിമാവ് കലക്കിയതാണെന്ന്. അശ്വത്ഥാമാവിന്റെ തലച്ചോറ് സംഘർഷത്തിന്റെ നെരിപ്പോടായ നിമിഷമായിരുന്നു അത്. അത് ദ്രോണർ കേട്ടൊരു വെള്ളിടിയായിരുന്നു. ഒരു ദിവസം പാണ്ഡവ കൗരവ രാജകുമാരന്മാർ മൈതാനത്ത് കാരകലയിൽ വ്യാപൃതരായിരുന്നു. നിരാശനും നിരാലംബനുമായ ദ്രോണർ അല്പമകലെ ഒരു മരച്ചുവട്ടിൽ ഇതെല്ലാം കണ്ടിരിപ്പായിരുന്നു.
3: ഇങ്ങോട്ട് ദുര്യോധന, ഇവിടെ
4: ദുര്യോധന, കൊടുക്കല്ലേ, കൊടുക്കല്ലേ.
3: ഭീമ, മാറി നിൽക്ക്, അങ്ങോട്ട് മാറ് ഭീമ.
5: അയ്യോ, കഷ്ടായി പോയി, കാര കനച്ചു പോയല്ലോ.
3: അയ്യോ, ഇന്നത്തെ കളി മുടങ്ങിയല്ലോ,
4: ഇനി എന്തു ചെയ്യും?
3: ഭീമൻ ഇറങ്ങി എടുക്കട്ടെ. അല്ല പിന്നെ
6: നോക്കൂ, ആ മരച്ചോട്ടിലൊരാൾ ഇരിക്കുന്നു, അയാളോട് പറഞ്ഞാലോ?
4: ചേട പിടിച്ച കിഴവൻ എന്തു ചെയ്യാനാ? ഭാഗ്യം അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കാം.
3: കോലം കണ്ടിട്ട് ഒരു ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു.
6: ബ്രാഹ്മണരെ, ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? ഞങ്ങളുടെ കാര കണ്ടിപ്പോയി, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല.
7: അസ്ത്രവിദ്യ പഠിച്ച ക്ഷത്രിയകുമാരന്മാർക്ക് കിണറ്റിൽ വീണ കാരയെടുക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇതൊന്നും നിങ്ങളെ പഠിപ്പിച്ചില്ലേ കുമാരന്മാരെ?
5: കിണറ്റിൽ വീണ കാരയെടുക്കാൻ വിദ്യയൊന്നും പഠിക്കേണ്ട.
6: മിണ്ടാതെ ഭീമ.
7: വായുപുത്രൻ അല്ലേ, വായ്ത്താരി കൊള്ളാം. മൃഗോദര, കേട്ടോളൂ, വിദ്യ പഠിച്ചവനെ വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. വിദ്വാന് കിണറ്റിൽ വീണ കാരയെടുക്കാൻ ഒരു ഈശിക പുല്ലു മതി.
6: ബ്രാഹ്മണരെ, അവൻ വിവരമില്ലാതെ പറഞ്ഞതാണ്, അങ്ങ് കാരയെടുത്തു തരൂ.
7: നീ ബുദ്ധിമാനാണ് ധർമ്മപുത്രൻ അല്ലേ, ധർമ്മദേവനിൽ നിന്ന് കുന്തിക്ക് പിറന്നവൻ. ധർമ്മപുത്ര, കേട്ടോളൂ, ഈ വിദ്യ കഠിന യത്നം ചെയ്ത് നേടിയതാണ്. ലോകത്തെ കീഴ്മൽ മറിക്കാൻ കഴിയുന്ന വിദ്വാനായിട്ടും എനിക്ക് ഒരു ജന്മവയറിന് ഭിക്ഷയാചിക്കേണ്ടി വന്നു. അത്രയ്ക്കുണ്ട് വിദ്യയുടെ മഹത്വം.
6: ബ്രാഹ്മണരെ, വിദ്യയുടെ മഹത്വം കുറഞ്ഞതല്ല അതിനു കാരണം, വിദ്വാനെ കണ്ടെത്തുന്നവരുടെ ദൗർലഭ്യമാണ്.
7: നിങ്ങളുടെ കാര നിഷ്പ്രയാസം എടുത്തു തരാം, പക്ഷേ അതിന് പ്രതിഫലം വേണം. എന്തു തരും?
6: ബ്രാഹ്മണരെ, കൊട്ടാരത്തിലേക്ക് വന്നാൽ ആഹാരം തരാം. പിതാമഹനോട് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും സമ്മാനിക്കാതിരിക്കില്ല.
7: എന്നാൽ കണ്ടോളൂ, ഈശികപ്പുല്ലുകൾ കൊണ്ട് ഞാൻ കാര ഉയർത്തിക്കൊണ്ടുവരാം.
3: ഈശികപ്പുല്ലുകൊണ്ട് കാരയെടുക്കാമെന്നോ?
4: കിണറ്റിൽ നിന്നോ?
7: ഇതാ എന്റെ ഈ മോതിരവും കിണറ്റിലിടുന്നു, നോക്കിക്കോളൂ.
6: എന്ത്, മോതിരം കിണറ്റിലിട്ടല്ലോ.
7: ഇതും കാരയോടൊപ്പം എടുത്തു തരാം.
3: കാരയോടൊപ്പം മോതിരം എടുക്കുമെന്നോ?
7: ഓം ധനുർദേവായ നമ.
3: ഇത് മന്ത്രമോ മായയോ?
6: സുയോധന,

0: തടസ്സം ഉണ്ടാക്കരുത്. അദ്ദേഹം കാര്യെടുക്കട്ടെ.
1: ഓം ധനുർദേവായ നമ ധനുർവിദ്യേ നമ.
2: അതാ മോതിരം പൊന്തി വരുന്നു.
0: ഏ കാര്യം മുങ്ങി വരുന്നു.
3: അതിശയം.
4: ഇതാ നിങ്ങളുടെ കാര. ഇതാണ് എന്റെ മോതിരം. നോക്കൂ, മന്ത്രവും അസ്ത്രവും കൊണ്ടാണ് ഇത് സാധിച്ചത്.
0: ബ്രാഹ്മണ ശ്രേഷ്ഠ, അഭിനന്ദനങ്ങൾ. വരൂ ഞങ്ങൾക്കൊപ്പം കൊട്ടാരത്തിലേക്ക്.
4: ഇല്ല കുമാര, അതിന് സമയമായില്ല. പിതാമഹനോട് കാര്യം പറയൂ, അദ്ദേഹം വിളിക്കുമ്പോൾ നാം വരാം.
1: ഓ, അത്ഭുതപൂർവം നോക്കി നിൽക്കുന്ന അവനല്ലേ പാർത്ഥൻ? നിന്റെ കണ്ണിലെ തിളക്കം ജിജ്ഞാസയുടേതാണ്, ജ്ഞാനദാഹം. നിനക്ക് ഈ വിദ്യ പഠിക്കാൻ കഴിയും. മംഗളം ഭവതു
2: ജ്യേഷ്ഠ. എന്ത്?

0: കേൾക്കുന്ന അവനല്ലേ പാർത്ഥൻ? നിന്റെ കണ്ണിലെ തിളക്കം ജിജ്ഞാസയുടേതാണ്, ജ്ഞാനദാഹം. നിനക്ക് ഈ വിദ്യ പഠിക്കാൻ കഴിയും. മംഗളം ഭവതു.
1: ജ്യേഷ്ഠ, എന്താ അർജുന? അതാരാണെന്ന് എനിക്ക് മനസ്സിലായി. അശ്വത്ഥമാവിന്റെ അച്ഛൻ ദ്രോണാചാര്യർ. അദ്ദേഹത്തിന്റെ കഴിവ് അപാരം തന്നെ. അത്തരം ഒരു ഗുരുവിനെ കിട്ടിയിരുന്നെങ്കിൽ.
2: അയാൾ അഹങ്കാരിയാണ്.
3: സുയോധന, ലോകം കീഴടക്കാനുള്ള കഴിവുണ്ടായിട്ടും വയറെരിയുന്നതിന്റെ പകയാണ് ആ വാക്കുകളിൽ.
0: ഭീഷ്മപിതാമഹന് നമോവാകം.
4: വന്നാലും ബ്രാഹ്മണ ശ്രേഷ്ഠ, ആസനസ്ഥനായാലും അത്ഭുതങ്ങൾ കാണിച്ച ജടാധാരിയെ കുറിച്ച് കുട്ടികൾ വാതോരാതെ സംസാരിച്ചപ്പോൾ മനസ്സിലായി, ദ്രോണരല്ലാതെ മറ്റാരുമാവില്ല അതെന്ന്. ആ, വിരോധമില്ലെങ്കിൽ കൊട്ടാരത്തിൽ കുമാരന്മാർക്ക് ധനുർവിദ്യ പഠിപ്പിക്കാൻ
0: പിതാമഹ സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല, അശ്വത്ഥാമാവിനും അതൊരനുഗ്രഹമാവും. കൊട്ടാരത്തിലെ കുമാരന്മാർക്കൊപ്പമാവുമ്പോൾ പഠിക്കാൻ സൗകര്യമാവും.
4: അതിനും വിരോധമില്ല. കൃപരാണ് ഇപ്പോൾ കുമാരന്മാരുടെ ഗുരു.
0: ഓഹോ,
4: താങ്കളും കൂടി ആവുമ്പോൾ കേമമാവും. നല്ല സമയം നോക്കി ആരംഭിച്ചോളൂ.
0: മതി മതി, വഞ്ചകനായ ധ്രുവനോടുള്ള പ്രതികാരം തീർക്കാൻ ഇത് ധാരാളം. കുമാരന്മാർ ഈ കാലയളവിനുള്ളിൽ എന്തു പഠിച്ചു എന്നൊരു പരീക്ഷ നടത്താൻ പോവുകയാണിപ്പോൾ. ഉന്നം പിഴയ്ക്കാതെ അസ്ത്രമെയ്യുന്നൊരു പരീക്ഷയാണ് നടക്കുന്നത്. അതിൽ വിജയിക്കുന്നവരെ ശബ്ദം കേട്ട് ഉന്നം പിടിക്കുന്ന വിദ്യ പഠിപ്പിക്കും. ഈ കാണുന്ന വൃക്ഷത്തിന്റെ ഇലപ്പടർപ്പിനുള്ളിൽ ഒരു കൂരിയാറ്റ കിളി ഇരിപ്പുണ്ട്. ആ കിളിയുടെ ഇടതുകണ്ണിൽ അസ്ത്രമെയ്ത് തറയ്ക്കുകയാണ് ലക്ഷ്യം. സാധിക്കുമെന്ന് തോന്നുന്നവർ അമ്പും വില്ലുമായി വരിയിൽ നിൽക്കുക. ആദ്യമായി ജ്യേഷ്ഠപാണ്ഡവൻ വരൂ.
3: ഗുരുദേവ,
0: പറയൂ, പക്ഷിയുടെ ഇടത് കണ്ണ് കാണുന്നുണ്ടോ?
3: ഉണ്ട് ഗുരു, ചുമന്ന കുന്നിക്കുരു പോലെ.
0: പക്ഷിയും ശിഖരങ്ങളും വൃക്ഷവും എല്ലാം കാണുന്നുണ്ടോ?
3: എല്ലാം വ്യക്തമായി കാണുന്നുണ്ട് ഗുരു.
0: മാറി നിൽക്കൂ. വൃക്ഷവും ശിഖരവും പക്ഷിയും കണ്ണും. അസ്ത്രം തൊടാൻ പോലും ധർമ്മോത്തരന് യോഗ്യതയില്ല. ദുര്യോധന, തയ്യാറാണോ?
2: അതെ ഗുരുദേവ.
0: പറയൂ, എന്തു കാണുന്നു?
2: കാറ്റത്ത് ഒരില കൂരിയാറ്റക്കിളിയുടെ കണ്ണ് മറയ്ക്കുന്നു. ഇല മാറുന്ന തക്കം നോക്കി.
0: മാറി നിൽക്ക്, കാറ്റ് നിലയ്ക്കുമ്പോ വിളിക്കാം. അർജുനൻ ഉന്നം പിടിച്ചോ. പറയൂ പാർത്ഥ, എന്തു കാണുന്നു? മരമോ ശിഖരമോ?
2: അമ്പിന്റെ മുന, കിളിയുടെ ഇടതു കണ്ണ്. മറ്റൊന്നും ഞാൻ കാണുന്നില്ല ഗുരുദേവ.
0: മതി മതി, ഈ ഗുരുവിന്റെ ലക്ഷ്യം സാധൂകരിക്കാൻ നീ മതി, സമർത്ഥൻ. അസ്ത്രമയച്ചോളൂ പാർത്ഥ, നിനക്കൊരിക്കലും ഉന്നം പിഴയ്ക്കില്ല.
5: വരൂ പാർത്ഥ.
6: എന്താണ് ഗുരുദേവ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞത്?
0: പാർത്ഥ, എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്.
6: അപേക്ഷയോ?
0: പാർത്ഥന്റെ അഭൗമമായ കഴിവുകൾ കാണുമ്പോൾ എന്റെ മോഹങ്ങൾ പൂവിടുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കണം. അതിന് പാർത്ഥന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. എന്നെ അപമാനിച്ച ധ്രുവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അതിനായി അശ്വത്ഥാമാവിന് മാത്രം നൽകാൻ ഉദ്ദേശിച്ച ബ്രഹ്മശിരോസ്ത്രം ഞാൻ പാർത്ഥന് ഉപദേശിക്കാം.
6: എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഗുരുദേവ.
0: എല്ലാം പറയാം. ഞാൻ ഭരദ്വാജ ആശ്രമത്തിലും അഗ്നിവേശമിനിയുടെ ആശ്രമത്തിലും വിദ്യാഭ്യസിക്കുമ്പോൾ ധ്രുപദൻ എന്റെ സഹപാഠിയായിരുന്നു. വിദ്യാഭ്യാസം അവസാനിക്കാറായപ്പോൾ എന്റെ ദാരിദ്ര്യത്തിന്റെ കഥയറിഞ്ഞ ധ്രുപദൻ എന്നോട് പറഞ്ഞു, ഞാൻ കൊട്ടാരത്തിലെത്തി രാജാവായാൽ പാതി രാജ്യം ദ്രോണനെ തരുമെന്ന്. അത് വെറും ഒരു വീൺവാക്കായി കരുതിയെങ്കിലും നിസ്സഹായ അവസ്ഥയിൽ ധ്രുപദനെ കുറിച്ച് ഓർക്കേണ്ടി വന്നു. മകൻ അശ്വത്ഥാമാവ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്നത് കണ്ടപ്പോൾ കൃപയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ധ്രുപദ രാജാവിനെ തേടി പുറപ്പെട്ടു. സഹപാഠിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുമെന്നും കൊട്ടാരത്തിൽ ഞങ്ങൾക്ക് ഇടം നൽകുമെന്നും വ്യാമോഹിച്ച എന്നെ ധ്രുപദൻ കൃപയുടെയും അശ്വത്ഥാമാവിന്റെയും മുമ്പിൽ വെച്ച് ഹൃദയഭേദകമാവിധം അപമാനിച്ചു. മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞുവിടാൻ.
6: വാഗ്ദാനത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞില്ല ഗുരു.
0: ഓർമ്മയില്ലേ? ആശ്രമത്തിൽ ഭവാന്റെ തോഴനായിരുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നിന്ദാഗർഭമായ പരിഹാസച്ചിരിയോടെ അയാൾ പൊട്ടിച്ചിരിച്ചു. കാലപ്പഴക്കം ചെന്ന സൗഹാർദ്ദവുമായി വന്നിരിക്കുന്നു എന്ന് കളിയാക്കി. കാവൽക്കാരെ വിളിച്ച് എന്നെ പിടിച്ച് പുറത്താക്കാൻ കൽപ്പിച്ചു.
6: അശ്വത്ഥമാവ് ഒന്നും പ്രതികരിച്ചില്ലേ?
0: അവൻ കൊച്ചുകുട്ടിയായിരുന്നില്ലേ? എങ്കിലും അവന്റെ കണ്ണുകളിൽ ഒടുങ്ങാത്ത അസ്വസ്ഥത ഞാൻ വായിച്ചു.
6: പിന്നീട്?
0: കഴിഞ്ഞില്ല. ദരിദ്രൻ ധനവാന്റെയും

0: ജളൻ പണ്ഡിതിന്റെയും ക്ലീബൻ സൂര്യന്റെയും തോഴനാവുകയില്ല എന്നയാൾ കളിയാക്കി. ധ്രുവതന്റെ ധിക്കാരം എന്റെ ഹൃദയത്തെ അത്രയ്ക്ക് വ്രണപ്പെടുത്തിയ കുമാര.
1: ഗുരു, വാക്കുപാലിക്കാത്ത ധ്രുവതനോടുള്ള പ്രതികാരത്തിന് പുറമെ വേദം പഠിച്ചു കഴിഞ്ഞിട്ടും പ്രതിഗ്രഹം നൽകാത്ത സമൂഹത്തോടു കൂടി പ്രതികാരം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോന്നു. ഗുരുദേവ, അങ്ങ് ഈ പാണ്ഡവനിൽ നിന്നും എന്താണ് ഇച്ഛിക്കുന്നത്?
0: അർജുനൻ സമന്മാരില്ലാത്ത ധനുർധാരിയായിത്തീരും. മറ്റാർക്കും ലഭിക്കാത്ത വിദ്യകൾക്ക് നീ എനിക്ക് നൽകുന്ന ഗുരുദക്ഷിണ.
1: ഗുരുദക്ഷിണ പറയൂ ഗുരു.
0: പാർത്ഥനെ ഞാൻ അദ്വിതീയനായ ധനുർധാരിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു.
1: ഗുരു,
0: പ്രത്യുപകാരമായ ധ്രുവതനെ ബന്ധിയാക്കി എന്റെ കാൽക്കൽ ഗുരുദക്ഷിണയായി സമർപ്പിക്കാമെന്ന് വാഗ്ദാനം തരണം.
1: ഞാൻ ശപഥം ചെയ്യുന്നു ഗുരുദേവ, ഞാൻ എന്റെ ഗുരുദക്ഷിണയായി ധ്രുവത രാജാവിനെ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കും.
0: മംഗളം.
2: മഹർഷിമാരെ, ദ്രോണർ ഒരു പ്രതികാരമൂർത്തിയായി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ധ്രുവതനായിരുന്നു, മാർഗം പാർത്ഥനും. പാർത്ഥനെ അദ്വിതീയനായ വില്ലാളിയാക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ ദ്രോണർക്ക് തെറ്റുകളുടെ ഒരു പരമ്പര തന്നെ ചെയ്യേണ്ടി വന്നു. ഏകലവ്യന്റെ പെരുവിരൽ അരിഞ്ഞു വാങ്ങിയപ്പോൾ അശ്വത്ഥാമാവ് ഒരു തികഞ്ഞ വിപ്ലവകാരിയായി അച്ഛനു നേരെ ആക്രോശിച്ചു.
3: ആരായിരുന്നു സൂതരേ ഏകലവ്യൻ?
2: നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ മകൻ. ധനുർവിദ്യ പഠിക്കാനുള്ള അടങ്ങാത്ത ആവേശവുമായി ഒരു ദിവസം അയാൾ ഗുരുസന്നിധിയിലെത്തി. അതിബുദ്ധിശാലിയും ഏകാഗ്രചിത്തനുമാണെന്നറിഞ്ഞിട്ടും ഹീനജാതിക്കാരനായതിന്റെ പേരിൽ ദ്രോണർ അവന് വിദ്യ നിഷേധിച്ചു. ഏകലവ്യനെ ശിഷ്യനാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഭക്തിപൂർവം കുനിഞ്ഞുവണങ്ങിയ ഏകലവ്യൻ ഒരു കൊടുങ്കാട്ടിൽ ദ്രോണരുടെ പ്രതിമ വെച്ച് അസ്ത്രാഭ്യാസം ആരംഭിച്ചു. ഒരിക്കൽ അർജുനനും മറ്റു രാജകുമാരന്മാരും നായാട്ടിന് പുറപ്പെട്ടു. ഒരു ശ്വാനനുമായി അവർ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കാട്ടിനുള്ളിലേക്ക് പോയ നായ കുരയ്ക്കുന്നത് കേട്ടു. അല്പസമയത്തിനകം ദീനമായി കരഞ്ഞുകൊണ്ട് നായ കുമാരന്മാർക്കടുത്തെത്തി. ഏഴമ്പുകൾ വായിൽ തറച്ച നായയെ കണ്ടപ്പോൾ അർജുനൻ ഞെട്ടി. കുരയുടെ ശബ്ദം ലക്ഷ്യമാക്കി ഏഴു ബാണങ്ങൾ ഒന്നിച്ചെയ്തു നിറച്ച ഈ അഭ്യാസി സാധാരണക്കാരനല്ല, താൻ അദ്വിതീയനല്ല എന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു.
1: ഗുരു, ധനുർവിദ്യയിൽ നിനക്ക് സമാനരുണ്ടാവില്ല എന്ന് അങ്ങനോട് പറഞ്ഞു. പക്ഷേ എന്നേക്കാൾ കേമനായ അങ്ങയുടെ ശിഷ്യൻ ഞാൻ കണ്ടെത്തി. ഇതാ നോക്കൂ, വായ തുറന്നടയ്ക്കു മുമ്പ് കുരയുടെ ശബ്ദം കേട്ട് ഏഴമ്പുകൾ ഒരുമിച്ചയച്ച ആ വില്ലാളി സാധാരണക്കാരനല്ല.
0: അർജുന, ഈ ദ്രോണന് അങ്ങനെ ഒരു ശിഷ്യൻ?
1: ഗുരു, ഒളിക്കണ്ട. ഹിരണ്യധനസിന്റെ പുത്രൻ ഏകലവ്യൻ ഓർമ്മയില്ലേ? വരൂ, കാട്ടിത്തരാം. അതാ ആ മരച്ചൂട്ടിൽ കറുത്തിരുണ്ട രൂപം കണ്ടില്ലേ? അതാണ് അങ്ങയുടെ പ്രതിമ.
0: ഏ,
1: അതിനപ്പുറത്തതാ ഏകാഗ്രചിത്തനായി അസ്ത്രമെയ്യുന്ന ഏകലവ്യൻ.
0: ദ്രോണരുടെ ശിഷ്യനാണെന്ന്
1: പറഞ്ഞു. പ്രതിമയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവൻ ഗുരുഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു.
0: ഏകലവ്യ.
4: ഗുരു, അങ്ങ്
0: അസ്ത്രാഭ്യാസം നിർത്തി ഈ ഗുരുവിനെ വന്ദിക്കൂ. നീ ആരെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഗുരു ചെയ്ത തെറ്റ് മനസ്സിലായി. നീ ധനുർവിദ്യയിൽ അതിസമർത്ഥൻ തന്നെ.
4: ഗുരുവര, ഞാൻ കൃതാർത്ഥനായി. അങ്ങ് എന്നെ ശിഷ്യ എന്ന് വിളിച്ചല്ലോ.
0: ഏകലവ്യ, നിന്റെ കഠിന പരിശ്രമവും നിശ്ചയദാർഢ്യവും അനുകരണീയം തന്നെ. നിന്നേക്കാൾ കേമനായൊരു ധനുർധാരി ഇല്ല തന്നെ. ഗുരുദക്ഷിണ സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിക്കൂ.
4: ഈ കൊടുംകാട്ടിൽ ഈ ദേഹം തന്നെയാണ് ഗുരു ഗുരുദക്ഷിണ, അല്ലാതെ മറ്റൊന്നു നൽകൂ.
0: ഹീനജാതിക്കാരനായതിന്റെ പേരിൽ ഞാൻ നിനക്ക് വിദ്യ നിഷേധിച്ചു. ഞാനതിൽ പശ്ചാത്തപിക്കുന്നു. ഗുരുവിനെ പ്രതീകമാക്കി നീ അഭൗമ ശക്തിവിശേഷങ്ങൾ നേടി. ഞാൻ അഭിമാനിക്കുന്നു. ഗുരുവിന്റെ അനുമതി ഇല്ലാതെയാണെങ്കിലും നീ ഗുരുപ്രതിമ ഉപയോഗിച്ചു. അസാധാരണനായ ഒരു ശിഷ്യൻ. നിന്റെ ഗുരുദക്ഷിണയും അസാധാരണമായിരിക്കണം.
4: ഗുരു, എനിക്ക് സന്തോഷമായി. പറയൂ ഗുരുദേവ, ഞാൻ എന്താണ് ദക്ഷിണയായി നൽകേണ്ടത്?
0: അസ്ത്രം ഞാണിൽ തൊടുത്ത് ഉന്നം തെറ്റാതെ വിളിച്ചുവിടുന്ന നിന്റെ വലത് കൈയുടെ പെരുവിരൽ ദക്ഷിണയായി എന്റെ പാദങ്ങളിൽ അർപ്പിക്കുക.
4: ഗുരുദേവ, ഗുരുവര, വാക്ക് മാറാത്തവനാണ് ഈ ഏകലവ്യൻ. സത്യത്തിൽ നിന്ന് പിന്മാറാത്തവനും. ഗുരു ആവശ്യപ്പെട്ട ദക്ഷിണ ഒരു വില്ലാളിക്ക് തന്റെ ജീവിതമാകുന്ന പെരുവിരൽ ഇതാ. രക്തപങ്കരമായ എന്റെ ഗുരുദക്ഷിണ ഈ പാതാള യുദ്ധങ്ങളിൽ.
1: ഏകലവ്യ,
0: അർജുന, നീ മിണ്ടരുത്.

0: നീ ഒന്നാമനാകണമെങ്കിൽ മറ്റു പോംവഴികളില്ല.
1: മാന്യ മഹാജനങ്ങളെ, ഹസ്തിനാപുരിയിലെ യുവരാജകുമാരന്മാർ ഇന്ന് കൊട്ടാരത്തിലെ പ്രശസ്തമായ കളരിയിൽ വെച്ച് അരങ്ങേറ്റം നടത്തുന്നു. ഭരദ്വാജ പുത്രനും അഗ്നിവേശമുനിയുടെ ശിഷ്യനും പരശുരാമനിൽ നിന്നും ബ്രഹ്മശിരോസ്ത്രം ലഭിച്ചവനുമായ മഹാപണ്ഡിതൻ ദ്രോണാചാര്യരുടെ പ്രഗത്ഭമായ ശിക്ഷണത്തിൽ ധനുർവിദ്യ കരസ്ഥമാക്കിയ കുമാരന്മാർ ഇന്ന് മാറ്റുരയ്ക്കുന്നത് കാണാൻ എല്ലാവരും ഉടൻ അണിനിരക്കുക.
2: കൗരവ മഹാരാജാവേ, ഭവാന്റെ മക്കൾ വിദ്യാസമ്പന്നരായി ഭവാന്റെ കൽപ്പനപ്രകാരം അവർ പഠിച്ച വിദ്യകൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഭീഷ്മപിതാമഹനും വിദുരരും വ്യാസമുനിയും കൃപാചാര്യരും എല്ലാ മനീഷികളും ഉപവിഷ്ടരായിട്ടുണ്ട്. ആയിരക്കണക്കായ കാണികൾക്ക് മുമ്പിൽ അഭ്യാസ പ്രകടനം ഇതാ ആരംഭിക്കുകയാണ്.
3: ഹേ ഭരദ്വാജ പുത്ര, മഹത്തായ കാര്യമാണ് ഭവാൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്കിത് കാണുവാൻ കണ്ണില്ലല്ലോ എന്ന ഖേദമുണ്ട്. കണ്ണുള്ള നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇവരുടെ മിടുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ.
4: കുന്തിദേവിയും ഗാന്ധാരിദേവിയും മറ്റു രാജസ്ത്രീകളും ദാസിമാരോടൊപ്പം സന്നിഹിതരായിട്ടുണ്ട്.
5: മാന്യ മഹാജനങ്ങളെ, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ, സ്ത്രീരത്നങ്ങളെ, ഭരദ്വാജപുത്രൻ പരശുരാമനിൽ നിന്നും ദിവ്യാസ്ത്രം നേടി അനുഗ്രഹീതനായ ദ്രോണാചാര്യരുടെ ശിക്ഷികണങ്ങളുടെ അരങ്ങേറ്റം ഇതാ ആരംഭിക്കാൻ പോകുന്നു.
2: പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സംഘട്ടനമല്ല, പക്ഷം പിടിച്ചുള്ള യുദ്ധമല്ല ഇത്, അരങ്ങേറ്റമാണ്. കുമാരന്മാർ ഓരോരുത്തരായി കൗശലം പ്രകടിപ്പിക്കട്ടെ. അടുത്തതായി രംഗത്ത് വരുന്നത് എനിക്ക് എന്റെ മകൻ അശ്വത്ഥാമാവിനേക്കാൾ പ്രിയങ്കരനും സർവശാസ്ത്ര പണ്ഡിതനും ജിഷ്ണുപുത്രനും വിഷ്ണുതുല്യനുമായ പാർത്ഥനാണ്.
5: കുന്തിപുത്രനായ അർജുനന്റെ അത്ഭുത പ്രകടനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഗ്നേയാസ്ത്രം വിട്ട് അദ്ദേഹം അഗ്നിയുണ്ടാക്കി, വയവ്യാസ്ത്രം കൊണ്ട് കാറ്റുണ്ടാക്കി, അർജന്യാസ്ത്രം വിട്ട് അന്തരീക്ഷത്തെ മേഘാവൃതമാക്കി, അതാ അന്തർധാനാസ്ത്രം അയച്ച് എല്ലാം ശൂന്യം. അദ്ദേഹം താനേ മറഞ്ഞു.
6: നിർത്തു പാർത്ഥ, നിർത്തു നിന്റെ മായാജാലങ്ങൾ. ഈ കരഘോഷം കേട്ട് നീ ഞെളിയണ്ട.
3: വിദുരരെ, എന്താണ് സംഭവിച്ചത്? ഇടിവെട്ടും പോലുള്ള ആ ശബ്ദം ആരുടേതാണ്?
4: മഹാരാജൻ, അർജുനൻ അസ്ത്രാഭ്യാസം നടത്തുന്നതിനിടെ കവാടത്തിൽ നിന്നും സൂര്യോജ്വല തേജസ്വിയായ ഒരു അധികായൻ കയറി വന്നു. കവചവും കർണഭൂഷണവും വില്ലും വാളും ധരിച്ച യുവാവ്. അതാ അദ്ദേഹം പാർത്ഥന്റെ അടുത്തേക്ക് നീങ്ങുന്നു. പാർത്ഥൻ പരമപുച്ഛഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നു.
6: ഹേ പാർത്ഥ, നീ ചെയ്ത വിദ്യകൾ കെങ്കേമമെന്ന് നീ കരുതുന്നു. ഈ കാണികൾക്ക് മുമ്പിൽ അതിനേക്കാൾ മികവോടെ നീ കാണിച്ച വിദ്യകൾ ഞാൻ കാണിക്കാം.
7: കർണ, വീരന്മാരെ നിന്ദിക്കാൻ കയറുമെന്ന് നിനക്ക് ഏറെ വിദ്യകളൊന്നും കാണിക്കേണ്ടി വരില്ല.
8: ഹേ മഹാഭാഗ, താങ്കൾക്ക് സ്വാഗതം. ഈ ദുര്യോധനനും കുരുരാജ്യവും താങ്കൾക്ക് സർവസഹായവും വാഗ്ദാനം ചെയ്യുന്നു. കാണട്ടെ പ്രകടനങ്ങൾ.
6: കഴിവില്ലാത്തവൻ നിന്ദോക്തി പ്രസംഗിക്കും, കഴിവുള്ളവർ പ്രവർത്തിക്കും. വമ്പു നിർത്തി നമുക്ക് അമ്പുകൾ കൊണ്ട് സംസാരിക്കാം. ഈ മഹാനായ ഗുരുവിന് മുമ്പിൽ നിന്റെ കബന്ധം പിടയുന്നത് ഈ കാണികൾ കാണട്ടെ.
2: നിർത്തു. എന്റെ ശിഷ്യന്മാരായ കുമാരന്മാരുടെ അരങ്ങേറ്റമാണ് ഇവിടെ നടക്കുന്നത്, ഒരു മത്സരമല്ല. അതുകൊണ്ട് താങ്കൾക്ക് ഇവിടെ അഭ്യാസ പ്രകടനം അനുവദിക്കില്ല.
8: അത് തീരുമാനിക്കേണ്ടത് ഗുരുദേവനല്ല. അർജുനന്റെ പൊങ്ങച്ചം തകരുമെന്ന് ഗുരു ഭയക്കുന്നു. അല്ലെങ്കിൽ ഈ യുവാവിന്റെ പ്രകടനം ഈ ബഹുജനം കണ്ടാൽ എന്താണ് കുഴപ്പം? ഇല്ലെങ്കിൽ ഈ വീരന്മാർ തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടക്കട്ടെ.
7: ഗുരുദേവ, ദ്വന്ദ്വയുദ്ധമാണെങ്കിൽ ദ്വന്ദ്വയുദ്ധം.
2: പക്ഷേ ദ്വന്ദ്വയുദ്ധം തുടങ്ങും മുമ്പ് യുദ്ധമര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. രാജപുത്രൻ രാജപുത്രനുമായി മാത്രമേ ദ്വന്ദ്വയുദ്ധമാകാവൂ. ഇദ്ദേഹത്തിന്റെ കുലവും ജാതിയും ഗോത്രവുമെല്ലാം ചോദിക്കൂ പാർത്ഥ, എന്നിട്ടാവാം ദ്വന്ദ്വയുദ്ധം.
8: ഓ, രാജാവിനോടല്ലാതെ അർജുനൻ യുദ്ധം ചെയ്യില്ലേ? എങ്കിൽ ഈ വില്ലാളി വീരനെ അംഗരാജാവായി ഈ വേദിയിൽ ഞാൻ അഭിഷേകം ചെയ്യിക്കും. ദുശാസന, വിളിക്കൂ വൈദിക ബ്രാഹ്മണൻ.

0: ബ്രാഹ്മണരെ, രാജപുഷ്പങ്ങളും പുണ്യജലവും ഉടൻ കൊണ്ടുവരിക.
1: മോനെ, കർണ, നീ എവിടെ? എന്നെ രക്ഷിക്കൂ, ഇവരെല്ലാം എന്നെ കൊല്ലാൻ വരുന്നേ.
2: എന്ത്, സൂതൻ അതിരഥനോ? അപ്പോൾ ഇവൻ സൂതപുത്രൻ. ഓ, മനസ്സിലായി, നിന്റെ കുലവും ജാതിയും. തേരാളിയുടെ മകൻ നീയാണോ? അർജുനനോട് പോരിന് വരുന്ന വില്ലാളി വീരൻ? ചാട്ടവാറാണ് നിന്റെ ആയുധം, അമ്പും വില്ലുമല്ല. പോയി കുതിരയ്ക്ക് മാലീസ് ഇടടോ കർണ, പാർത്ഥന്റെ കൈകൊണ്ട് ചാകാൻ വരുന്നു.
0: ഭീമ, നീ അതിരുകവിയുന്നു. സൂര്യന്മാരുടെയും നദികളുടെയും ഉദ്ഭവ രഹസ്യം ആരും അന്വേഷിക്കാറില്ല. നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠനായ ഗുരുവിന്റെയും കൃപരുടെയും ഉദ്ഭവ രഹസ്യം അറിയുമോ നിനക്ക്? ഭീമ, നിന്റെ ഉത്ഭവ രഹസ്യം എന്താണ്? ജ്യേഷ്ഠൻ യുധിഷ്ഠിരന്റെയും അർജുനന്റെയും ജന്മരഹസ്യം ഞാൻ പറഞ്ഞു തരണം. ജന്മനാ കവച കുണ്ഡലങ്ങളുമായി ജനിച്ച ആദിത്യ സന്നിഗ്ധനായ ഈ മഹാൻ അംഗരാജ്യമല്ല, ഈ ഭൂമി മുഴുവൻ ഭരിക്കാൻ പോന്നവനാണ്. ഭീരുത്വം പുലമ്പാതെ ദ്വന്ദ്വയുദ്ധത്തിനോ അസ്ത്രയുദ്ധത്തിനോ ഇറങ്ങൂ.
3: ഭീഷ്മപിതാമഹ, സൂര്യൻ അസ്തമിച്ചു, ആയോധന മുറകൾ അവസാനിപ്പിക്കാം.
0: ഭരദ്വാജ, സൂര്യൻ അസ്തമിച്ചതല്ല, ഇതൊന്നും കാണാൻ വയ്യാതെ ലജ്ജിച്ചു തല താഴ്ത്തിയതാണ്. എല്ലാം അറിയുന്നവനാണ് സൂര്യദേവൻ. എല്ലാവരും ഓർത്തിരിക്കുന്നത് നന്ന്.
4: സൂതരെ, മഹാന്മാരെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നവരുടെ മഹത്വം മാറ്റുരച്ചു നോക്കിയാലേ മനസ്സിലാവൂ. വിദ്യയുടെ കുലഗുരു എന്ന് കരുതിയ ദ്രോണർ പോലും.
5: സൂതന്റെ ജോലി കഥ പറയുക എന്നതാണ്, കഥയിലെ നെല്ലും പതിരും ചെയ്യുന്നതല്ല.
4: അവസാനം ദ്വന്ദ്വയുദ്ധത്തിൽ ആര് ജയിച്ചു?
5: സൂതപുത്രനായ കർണന് രാജപുത്രനായ അർജുനുമായി യുദ്ധം പാടില്ല എന്ന പ്രഖ്യാപനത്തോടെ അർജുനൻ അദ്വിതീയ ധനുർധരനായി. പിന്നെ ഗുരുദക്ഷിണയ്ക്കുള്ള പുറപ്പാടായിരുന്നു. ഗുരു ആശിച്ച ദക്ഷിണ പാഞ്ചാല രാജാവായ ദ്രുപദനെ പോരിൽ ജയിച്ച് പിടിച്ചുകെട്ടി ദ്രോണന്റെ കാൽക്കൽ അർപ്പിക്കുക എന്നതായിരുന്നു.
3: ദ്രുപദരാജൻ, അങ്ങയുടെ ജീവൻ ഇപ്പോൾ ശത്രുവിന്റെ അധീനത്തിലാണ്. ഹേ വീര, ഞാൻ വിപ്രനാണ്, ധൈര്യമായിരിക്കൂ, വിപ്രൻ പ്രാണനെടുക്കില്ല. അങ്ങന്റെ സുഹൃത്തല്ല, സമന്മാരോടെ സഖ്യം പാടുള്ളൂ. പക്ഷേ നാം സുഹൃത്തുക്കളായിരുന്ന കാലം ഈ ദ്രോണർ മറന്നിട്ടില്ല. കളിച്ചുവാണ ആ കാലത്തിന്റെ മധുരസ്മരണ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ദ്രോണൻ നന്ദികേട് കാണിക്കുന്നില്ല. വേണമെങ്കിൽ ധ്രുവദിനെ തുറുങ്കിലടച്ച് എനിക്ക് അപമാനിക്കാം, പക്ഷേ ദ്രോണർ അത് ചെയ്യില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പഴയ സൗഹാർദ്ദമാണ്. ധ്രുവദന്റെ ശപഥം നിറവേറ്റപ്പെടണം. അതിനായി ഭഗീരഥി നദിയുടെ തെക്കുഭാഗത്തുള്ള പകുതി രാജ്യം ഭവാനുള്ളതായിരിക്കും. വടക്കുഭാഗം പഴയ വാഗ്ദാനം അനുസരിച്ച് ദ്രോണനും നമുക്ക് പഴയ തോഴന്മാരായി കഴിയാം.
6: ഗുരുദേവോ,
3: എന്തുണ്ടായി ഗൗരവ?
6: അശ്വത്ഥമാവ് ഭ്രാന്ത് പിടിച്ച ഓരോ ഓടി നടന്ന് എല്ലാം തച്ചു തകർക്കുന്നു. എന്താണെന്ന് അറിയില്ല.
3: എന്ത്,
7: ഇനിയെല്ലാം ഈ മകന് വിട്ടുതരൂ. പണ്ഡിത ശ്രേഷ്ഠനായ അച്ഛന്റെ മകൻ എല്ലാറ്റിനും പകരം ചോദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പശുവിൻ പാലിന് പകരം അരിമാവ് കലക്കിയത് കുടിച്ചവൻ, മേഖലവ്യന്റെ പെരുവിരലെറുത്ത ദ്രോണാചാര്യന്റെ വില്ലാളിയായ മകൻ, വായുവിസ്താരം കൂടിയ കുടം തന്ന് വേഗം വെള്ളം നിറച്ചു വരുന്ന എനിക്ക് കൂടുതൽ വിദ്യ പഠിപ്പിച്ച പുത്രവത്സരനായ അച്ഛന്റെ മകൻ, ധ്രുവതരോട് പ്രതികാരം ചെയ്യാൻ സ്വന്തം മകനെ രണ്ടാമനാക്കിയ ബുദ്ധിമാനായ ഗുരുവിന്റെ പുത്രൻ, അച്ഛാ അച്ഛാ, പ്രതികാരദാഹിയായ അശ്വത്ഥാമാവ് പോകുന്നു. ഒരു വിപ്ലവകാരിയായ മകനെ അച്ഛന് എപ്പോഴും കാത്തിരിക്കാം. അങ്ങ് അനുഗ്രഹിച്ചു തന്ന ബ്രഹ്മാസ്ത്രം എന്റെ ശക്തമായ ആയുധമായിരിക്കും.
3: മകനെ, അശ്വത്ഥാമാവേ, നീ എങ്ങോട്ട് പോകുന്നു? ഞാനിതെല്ലാം ചെയ്തത് ആർക്കു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു?
8: ഗുരു, നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന ഡോക്ടർ പി കെ ചന്ദ്രൻ, സംവിധാനം സി കൃഷ്ണകുമാർ.

ആകാശവാണി 103.6 റിയൽ എഫ് എം. എഫ് എം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി NTA. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. കോഴിക്കോട് നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ അഗ്നിശമനസേനയെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കവിയും സാഹിത്യകാരനുമായ പത്മശ്രീ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള രണ്ടാംഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. പ്രവേശനം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനം അഹം എന്ന ചിത്രത്തിൽ കാവാലം നാരായണ പണിക്കർ എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയതാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തുവ്വൂരിൽ നിന്നും രാജേഷ്.

നിയത്ര ധന്യ എന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഗാനം. ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് കരുവാശ്ശേരിയിൽ നിന്നും മുരളി ജയ. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

പാലക്കാട് കല്ലൂരിൽ നിന്നും മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ട ഗാനം പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് എഴുതി, ജെറി അമൽദേവ് ഈണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

ചെലവൂരിൽ നിന്നും വാസുദേവൻ, ശൈലജ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണമിട്ട്, കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ യേശുദാസും സുജാതയും പാടിയ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒളകരയിൽ നിന്നും പ്രജീഷാണ്. ഈ ഗാനത്തിൻ്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

ആലപ്പുഴയിൽ നിന്നും സുജ ആവശ്യപ്പെട്ടിരിക്കുന്നു. സർഗം എന്ന ചിത്രത്തിൽ യൂസഫലി കേച്ചേരി എഴുതി, രവി ബോംബെ ഈണമിട്ട് യേശുദാസും സംഘവും പാടിയ ഗാനം.

തൊട്ടിൽപ്പാലത്ത് നിന്നും യൂസുഫലി, അൻസീന, റിയ, ഫാത്തിമ, സയാൻ, മുഹമ്മദ്, ഖദീജ ഇവർ ആവശ്യപ്പെട്ട ഗാനം രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയ ഈ ഗാനം.

ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കിടേഷ് ഈണമിട്ട്. മിന്നാരം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പേരാവൂരിൽ നിന്നും ബിന്ദു.

കോട്ടക്കലിൽ നിന്നും നിശാന്ത്, സജന, നേത്ര ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചുക്കാൻ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് എഴുതി, എസ് പി വെങ്കിടേഷ് ഈണമിട്ട്, യേശുദാസും ചിത്രയും പാടിയ ഗാനം.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാന ഗാനം കാതോടു കാതോരം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് എഴുതി ഔസേപ്പച്ചന് ഈണമിട്ട് യേശുദാസ് പാടിയതാണ് ഈ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീലതാ മാധവൻ.

क्या नशा नशा सा है, बोलिए न बोलिए, सब सुना

क्या नशा नशा सा है, बोलिए ना बोलिए सब

है तुमसे ही काम, अरे होए तुमसे ही जुल्फों की शाम, अरे तुम

0: वहाँ।
1: अरे होए रोशनी करती हूँ जलती
0: हूँ वहाँ।
1: अरे जो